0: ഒപ്പം.
1: രാത്രിയുടെ കറുത്ത ഇരട്ടിൽ മലകയറാൻ മടിച്ചിരുന്ന യുവാവിനോട് വയോധികനായ വഴികാട്ടി കയ്യിലെ ചെറിയ മൺവിളക്ക് ചൂണ്ടി ചോദിച്ചു, ഈ വെളിച്ചത്തിൽ നിനക്ക് എത്ര ദൂരം കാണാം? രണ്ടടി മാത്രം. യുവാവ് നിരാശയോടെ പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധൻ പുഞ്ചിരിയോടെ പറഞ്ഞു, മകനെ, നീ ധൈര്യമായി ആ രണ്ടടി മുന്നോട്ട് വെക്കൂ, അപ്പോൾ വിളക്കിന്റെ വെളിച്ചവും നിന്നോടൊപ്പം അടുത്ത രണ്ടടി മുന്നോട്ട് നീങ്ങും. 1000 മൈലുകളുടെ ദൂരമാണെങ്കിലും കൺമുന്നിൽ കാണുന്ന ചെറിയ ചുവടുകൾ ഓരോന്നായി വെച്ച് മുന്നേറിയാൽ ഏതൊരു ഇരട്ടിനെയും മനോഹരമായി അതിജീവിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 25, കൊല്ലവർഷം 1201, ചിങ്ങം 9. ചൊവ്വാഴ്ച. ഇന്ന് ഐശ്വര്യത്തിൻ്റെയും സമ്പൽസമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് ഇന്ന് മലയാളികൾക്ക് ഉത്രാടം. ആഘോഷങ്ങളുടെ ഓണാഘോഷങ്ങളുടെ ഏറ്റവും ആവേശകരവും തിരക്ക് പിടിച്ചതുമായ ദിനമാണ് ഒന്നാം ഓണം എന്നറിയപ്പെടുന്ന ഉത്രാടം നാൾ. തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരം ഒരുപോലെ അണിഞ്ഞൊരുങ്ങുന്ന ഈ ദിവസത്തിലാണ് മലയാളി ജീവിതത്തിലെ ആഘോഷലഹരി അതിന്റെ ഉച്ചസ്ഥായിലെത്തുന്നത്. തിരുവോണനാളിലെ ഗംഭീരമായ ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളും ആവശ്യമായ പൂക്കളും പുതുവസ്ത്രങ്ങളും വീട്ടിലേക്കുള്ള മറ്റ് സാധന സാമഗ്രികളും വാങ്ങിക്കൂട്ടാൻ ആളുകൾ ചന്തയിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഈ ദിവസത്തിന്റെ പ്രധാന പ്രത്യേകത. ഉത്രാട പാച്ചിൽ എന്ന അന്വർത്ഥമായ പേരിൽ അറിയപ്പെടുന്ന ഈ ഓട്ടപ്രദക്ഷിണം കേവലം ഒരു തിരക്ക് മാത്രമല്ല, മറിച്ച് ഓരോ മലയാളി മനസ്സിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ആവിഷ്കാരം കൂടിയാണ്. പ്രജാക്ഷേമ തൽപരനായ മഹാബലി തമ്പുരാനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മലനാടിന് സമൃദ്ധിയുടെയും പ്രകാശത്തിന്റെയും പുതിയൊരു പുനരിയിലേക്കുള്ള വാതിലാണ് ഉത്രാടം. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜு.
1: ஹே ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ. கூடியுள்ളது ഞാനാണ്, ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ കിടലും പാട്ടുകളുമായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ന് ഉത്രാട ദിനമാണ്. നാട്ടുമാൻ ചുവട്ടിലെ പൂക്കളവും അടുക്കളയിൽ നിന്നുള്ള പായസത്തിൻ്റെ മണവും ഒക്കെയായി നാളെ നമ്മൾ തിരുവോണം ആഘോഷിക്കാൻ പോവുകയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ഉത്രാട ദിനമാണ്. കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചാലും ഈ ഉത്രാട പാച്ചിലിൻ്റെ അന്നിട്ട് ഒരു പാച്ചിലുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ദിനം ഐശ്വര്യമുള്ളതായിരിക്കട്ടെ. അതുപോലെ ആശ്രിയ എഫ്എം 90 എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും എൻ്റെയും ആശ്രിയ എഫ്എം 90 ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകളോടെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സോണം.
9: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
12: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
13: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: Morning Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90.9 Nattargoppam. Studio Glock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾക്കിടയിലും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. യെസ്, ഇന്ന് ഓഗസ്റ്റ് 25 ഇന്ന് നാഷണൽ പാർക്ക് സർവീസ് ഫൗണ്ടേഷൻ ഡേ കൂടിയാണ്. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുക, വരും തലമുറകൾക്കായി നമ്മുടെ കാടുകളും പച്ചപ്പും കാത്തു സൂക്ഷിക്കുക എന്ന വലിയൊരു മെസ്സേജ് ആണ് ഈയിടെ നൽകുന്നത്. നമ്മൾ ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് ചേർത്ത് പിടിക്കാൻ ഈ ഒരു ഡേ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉത്രാടപ്പാച്ചിലിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ പ്ലാസ്റ്റിക് കവറുകളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയാതെ നമ്മുടെ നാടിനെയും പ്രകൃതിയും കൂടുതൽ സുന്ദരമാക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഓണം ഉഷാറാക്കാറേ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ചിങ്ങത്തിലെ ഉത്രാടനാളിൽ നാടെങ്ങും നിറയട്ടെ സമൃദ്ധിയും ഐശ്വര്യവും. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൾ.

0: 3740.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. 1-ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരമ്പരാഗത നയതന്ത്ര രീതികൾക്കപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിയമിതരാകുന്ന രാജ്യങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് 2025 ബാച്ച് ട്രെയിനി ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നുഴഞ്ഞുകയറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ 9-ാമത് ദേശീയ സുരക്ഷാ സ്ട്രാറ്റജീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെയും തീവ്രവാദവൽക്കരണത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഹാർ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനും UAPA കേസുകളോട് സമഗ്രവും സംയോജിതവുമായ സമീപനം സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ, കേന്ദ്ര സായുധ സേനകളുടെയും പോലീസ് വിഭാഗങ്ങളുടെയും മേധാവികൾ തുടങ്ങി 850-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ചയായി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.
3: Progress on market access, removal of tariff and non-tariff barriers, strengthening payment mechanisms and stronger business to business engagement will be critical for addressing this imbalance and achieving our shared objective of $100 billion in bilateral trade by 2030.
2: ഔദ്യോഗിക സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിലെത്തി. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും

0: അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ത്യ ഹാസ് എ ഡൊമസ്റ്റിക് ഡിമാൻഡ് വിച്ച് വാസ് ഏർലിയർ എക്സ്പെക്ടഡ് ടു ബി അബൌട്ട് $100 billion ഫോർ സെമൈ കണ്ടക്ടേഴ്സ് ബൈ 2030. ബട്ട് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് ഇൻകംസ് and increasing numbers of people coming into the middle class, their ability to buy electronic goods is significantly high, and that demand has translated into a potential semiconductor market of $150 billion in the next 5 years.
0: പശ്ചിമ ബംഗാളിൽ പൌരത്വ ഭേദഗതി നിയമപ്രകാരം ഹിയറിംഗുകൾ നടത്താനും അർഹരായ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകാനും സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകദേശം 230,000 അപേക്ഷകരിൽ 23,000 പേർക്ക് ഇതിനകം പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരോട് CAA പ്രകാരം പൌരത്വത്തിനായി അപേക്ഷിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി ഇന്ന് ഉത്രാടം. സദ്യവട്ടങ്ങളൊരുക്കിയും ഒത്തുകൂടിയും മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വർണ്ണാഭമായ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി August 28 രാത്രി 10 നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌത്ത് സുഡാനിലെ യുഎൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 2 യുഎൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെടുകയും 7 പരിക്കേൽക്കുകയും ചെയ്തു. യുഎൻ കേന്ദ്രങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ഇറാൻ പൂർണ്ണമായി തള്ളി. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശേഷി നിലവിൽ US ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെങ്കിലും 9 ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും.
0: ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിന്റെ 2 ദിനം ധ്രുവ് ജുറൈലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 1 ഇന്നിംഗ്സ് 9 503 എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലയർ ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ധ്രുവ് ജുറൈൽ 115 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ദേവ്ദത്ത് പടിക്കൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 ദിനം കളി നിർത്തുമ്പോൾ 2 നഷ്ടത്തിൽ 8 റൺസ് എന്ന നിലയിലാണ്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഇവയുടെ കയറ്റുമതി നയം സർക്കാർ നിരോധിതമെന്നതിൽ നിന്നും സ്വതന്ത്രമെന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതായും DGFT അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച് കേന്ദ്ര

0: വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി UGC, AICTE എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു. യുവ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഖേലോ ഭാരത് പദ്ധതിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. ഇത് ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
9: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
8: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
9: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
8: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
9: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
8: ഒന്ന് പോ മനുഷ്യ.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
10: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
12: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
13: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, Nadinuppam, Nattarkoppam. Appo idha onathirukke aayittu naattilekku vandi keran ticket nokki nilkunnavarkkayittu pratheekicha Mangaluril ninnokke Kollathekku varan nilkunnavarkku oru kittilum happy news undu. Onathirukku pramanichu Mangaluril ninnum Kollathekku innoru pratheeka train service nadathunnundu. Innu raavile 8 manikku Mangaluril ninnu purappeduna vandi vaikittu 6:45 nammude Kollathe ethukku. അതുപോലെ തന്നെ തിരിച്ച് ഇന്ന് രാത്രി 9 കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് നാളെ രാവിലെ 9:30 മംഗളൂരുവിൽ എത്തുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. 06052 അതുപോലെ തന്നെ 06051 എന്നിങ്ങനെയാണ് ഈ സ്പെഷ്യൽ ട്രെയിനുകളുടെ നമ്പർ വരുന്നത്. അപ്പോൾ ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ചിരുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഈ ഓണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അടിച്ചു പൊളിച്ച് വൈബാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. So keep on listening to Astrea FM 90, Nadinuppam, Nattarkoppam.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinuppam, Natarkuppam. Studio clock ippol samayam 8 mani kazhinju. Krithyam 1 minute aayirikkayanu. Appo ee oru time nammude Morning Mojo il education segment aanu. Appo korchu nerathekku nammal educationumayi bendhappetta karyangalanu kettariyan pogunnathu. Aadyam thanne Kollam jillayile Ezhikon Thevalli FDGT centerukalile ozhivulla seatukalilekku spot admission nadakkunnundu. Ezhikon centerilekku September 1st തേവള്ളിയിലേക്ക് September 3rd അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി രാവിലെ 9:30 to 10:30 ഇടയിലുള്ള ടൈമിൽ ഏഴുകോൺ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നേരിട്ടെത്തുക കേട്ടോ. അപ്പോൾ ഡേറ്റ് ഒന്നും ആരും മറക്കേണ്ട, 1st and 3rd ആയിട്ടാണ് ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് എത്താനൊന്നും ആരും മറക്കരുത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരെ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഇതാണ്, 9605168843 എന്ന നമ്പറിലോ 9656673278 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
0: ഹേയ്, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
0: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
0: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
0: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 20 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാം പ്രവേശനത്തിന് അന്തിമ റാങ്ക് ലിസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ അന്തിമ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാനും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാണ്: 0471 2331210 എന്ന നമ്പറിലോ 0471 2338487 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇതായി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. 8:30 മുതൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷൻ സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490909026649090.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലക് ജി മാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ബോബു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
8: എന്റെ ബമ്പർ എന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
7: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
8: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
7: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
8: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
7: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
9: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ

0: നിവാസ് സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
4: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 19.

0: പൂക്കളും പൂവിളിയുമായി ഈ പൊന്നോണ കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഏവർക്കും ആശ്രയ FM 90 ഉത്രാട ദിനാശംസകൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ August 20 മുതൽ September 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
8: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദിലത് ജി മാർട് ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 Junction, അഞ്ചൽ.
10: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
11: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
12: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
13: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
14: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
15: മോർണിംഗ് മോജോ.
16: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞു, 38 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഉള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474 2919 9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529649090. 9526649090. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലിസണർ ഇങ്ങനെ വിശ്വസിക്കാൻ അറിയിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉത്രാട ദിനാശംസകൾ, നബി ദിനാശംസകൾ, ഗുഡ് മോർണിംഗ്. സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ ഇന്നത്തെ ദിനം എന്ന് പറഞ്ഞാണ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ഉത്രാട ദിനാശംസകളും നബി ദിനാശംസകളും നേരിക്കുകയാണ്. സന്തോഷമായിട്ട് മുന്നോട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഹായ് സുൽത്താനക്കുട്ടി. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്ന് അപരിചിതരായി മാറുന്നു. ഉത്രാട ദിനാശംസകൾ ഏവർക്കും, എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ശശികല, കൊട്ടാരക്കര എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് ഇത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഏതൊരു ബന്ധവും അവിടെ വെച്ച് പണിപ്പാളിപ്പോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് എല്ലാവരോടും പരസ്പരം നല്ല രീതിയിൽ വളരെ ഭംഗിയായി വളരെ ഡെപ്തോടു കൂടി തന്നെ ഉള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ഉത്രാട ദിനം ആശംസിക്കാനുട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ജിജി പൂയപ്പള്ളിയിൽ നിന്നും ഹാപ്പി ഓണം. ആശ്രയയിലുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെ ആശ്രയ സുഹൃത്ത് തങ്കമണി ടീച്ചർക്ക് ഒത്തിരി സ്നേഹത്തോടെ. പിന്നെ കൊച്ചു സുന്ദരിക്കും സുഖമാണോ മോളെ? എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞാണ് ജിജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സുഖമാണ് ചേച്ചി, വളരെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ചേച്ചിക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഓൾസോ തങ്കമണി ടീച്ചർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് ഓണം വിശ്വസം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഓണാശംസ ജി ചേച്ചി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ജി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ഉത്രാട ദിനാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാനായി. അപ്പോൾ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓണനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
7: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
8: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
9: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
10: പൊന്നിൻ ചിങ്ങത്തിലെ ഉത്രാടനാളിൽ നാടെങ്ങും നിറയട്ടെ സമൃദ്ധിയും ഐശ്വര്യവും. ആശ്രയ FM 90 യുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷസ് സെഗ്മെന്റ് ആയതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി കുറച്ച് മെസ്സേജസ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂജ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ആസ്ട്രേലിയയിലെ എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട മക്കളായ കല്ലുവിനും കുക്കുവിനും എന്റെ പ്രിയപ്പെട്ട സുധാമയ്ക്കും എന്റെ ഏറ്റവും സ്നേഹമുള്ള ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം ഒരു ആഘോഷം മാത്രമല്ല, സ്നേഹവും ഒരുമയും സമാധാനവും നന്മയും നിറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ബന്ധങ്ങളുടെ വില ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായൊരു കാലം. അനൂജ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം തന്നെ അനൂജ ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ അനൂജ ചേച്ചിയുടെ മക്കളായിട്ടുള്ള കല്ലുവിനും കുക്കുവിനും അതുപോലെ തന്നെ സുധാമയ്ക്കും ചേച്ചിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നല്ലൊരു ഉത്രാടദിനം ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ അനൂജ ചേച്ചിക്കും നല്ലൊരു ഉത്രാടദിനം ആശംസിക്കുകയാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രയ ആൻഡ് സുൽത്താന, ഏവർക്കും സൗഖ്യമല്ലേ? ആശ്രയയിലെ എല്ലാ ശ്രോതാക്കൾക്കും ജീവനക്കാർക്കും ജോസേട്ടൻ, മിനി ചേച്ചി, ജുബിനും കുടുംബത്തിനും, അനൂഷ, അനാമിക, ഏലിക്കുട്ടി, ശ്രീശാന്ത്, സുൽത്താന, പൂയപ്പള്ളി, ലിജി, ഏവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ആൻഡ് ഗുഡ് മോർണിംഗ്, ഇന്ന് ഉത്രാടം, എന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൾ എന്ന് പറഞ്ഞാണ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആസ്ട്രേലിയയിലെ എല്ലാ ശ്രോതാക്കൾക്കും ജീവനക്കാർക്കും ജോസ് സാറിനും മിനി ചേച്ചിക്കും ജുബിൻ സാറിനും ചേച്ചി സാറിന്റെ ഫാമിലിയുള്ള എല്ലാവർക്കും, അനുഷി ചേച്ചിക്കും, അനാമിക ചേച്ചിക്കും, ഏലിക്കുട്ടി ചേച്ചിക്കും, ശ്രീശാന്ത് ഏട്ടനും എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളാണ് ചേച്ചി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തങ്കമണി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുഷി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, എല്ലാവർക്കും നബിദിന ആശംസകൾ കൂടാതെ ഉത്രാടദിനാശംസകളും. ഇന്ന് എന്റെയും എന്റെ ട്വിൻ സിസ്റ്ററിന്റെയും അവളുടെ മകളുടെയും ബർത്ത്ഡേ ആണ്. അനുഷ സമദ്, അനീഷ സമദ്, അൻഷ ഫാത്തിമ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പിറന്നാൾ ആശംസിക്കുന്ന അനുഷ ചേച്ചിക്കും, അനീഷ ചേച്ചിക്കും ആൻഡ് അൻഷുകുട്ടിക്കും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. ആൻഡ് ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ നല്ലൊരു ഉത്രാടദിനം കൂടി ആശംസിക്കാൻ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിടിലം പാട്ടുകളും നമുക്ക് കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
6: കൂടാതെ കേരളത്തിൽ ഉടനീളം
7: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
9: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
10: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
11: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
12: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
12: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
14: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
15: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
16: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
17: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
11: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
18: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
19: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
20: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
21: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
22: ബാലാജ് ഓംബ്രേവറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999.
23: കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
24: ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
25: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
26: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
27: ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
28: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
29: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വരും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം വമ്പൻ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
7: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
4: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
10: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinuppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 23 ആയിരിക്കാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനുണ്ട്. മറ്റൊന്നുമല്ല, ബാങ്കിൽ പോകാൻ വേണ്ടി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ബാങ്കിൽ പോയിട്ട് എങ്കിൽ എന്തെങ്കിലും മെർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ, ഇന്ന് സംസ്ഥാനത്ത് ബാങ്കുകൾക്ക് അവധിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് പൊന്നോണത്തിന് തൊട്ട് മുമ്പുള്ള ഉത്രാട ദിനമാണ്. ഈ ഒരു വിശേഷ ദിവസം പ്രമാണിച്ചാണ് ബാങ്കുകൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും വെറുതെ ബാങ്കിൽ പോയി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. എന്തെങ്കിലും അത്യാവശ്യ പണമിടപാടുകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ATM വഴിയോ അല്ലെങ്കിൽ UPI, നെറ്റ് ബാങ്കിംഗ് പോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളോ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഉത്രാട ദിനാശംസകളോടുകൂടി തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: തെന്നിൻ ചിങ്ങത്തിലെ ഉത്രാടനാളിൽ നാടെങ്ങും നിറയട്ടെ സമൃദ്ധിയും ഐശ്വര്യവും. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൾ.
1: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സോണം 2026, ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സോണം.
5: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
7: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
8: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്നും ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ്

0: ചോയ്സ് ചോയ്സ് മാൾ എം സി റോഡ് കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്തോയൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
6: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
5: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
6: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
5: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
6: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
1: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര ഓണനാവട്ടം വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
10: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
10: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
12: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, ഉലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
8: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
13: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
8: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
11: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
12: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
13: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
14: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
15: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
16: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
17: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
18: മോർണിംഗ് മോജോ.
19: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppam, Nattarkoppam. Studio Glockal ippol samayam krithyam 9 mani kazhinju 50 minute aayirikkana. Appo enikku 4 minute Morning Mojo idha ivide wind up cheyyana time aayirikkana. Adu pole thanne ponnonathe varavelkan naadum nagarum orungi kazhinju. Adhe innu malayalikku aaveshathinte uttrada paachilana. Manasile illaymakal okke maati vechu ulladu kondu onam gambheeramaakkan nammal okke thayaaredukkuna മനോഹരമായ ദിവസമാണിന്ന്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പൊന്നോള കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ഉത്രാട ദിനം നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്കെന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തേണ്ട ടൈം ആയിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ്, പൊന്നിൻ തിരുവോണത്തെ വരവേറ്റുകൊണ്ട് ഇന്ന് മലയാളികൾക്ക് ഉത്രാടമാണ്. സോ ആശ്രയ എഫ് എം 90 എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. അപ്പൊ ഉത്രാടം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഒരുക്കങ്ങളുടെ തിരക്കുകളുടെ ദിവസമാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന്റെ അവസാനത്തെ ദിവസമാണ് ഈ ഉത്രാടം. കഴിഞ്ഞ വർഷത്തെ ഓണം കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് ഈ പൊന്നിൻ ചിങ്ങ മാസത്തിനായിട്ട്, തിരുവോണത്തിനായിട്ട്. അപ്പൊ ആ 365 ദിവസത്തെ കാത്തിരിപ്പിന്റെ ക്ലൈമാക്സ് ആണ് ഇന്ന് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൊട്ടാരക്കര നല്ല ഓണ തിരക്കിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കാൻ എനിക്കറിയാം. സോ കൊട്ടാരക്കരയുടെ ഉത്രാട തിരക്കൾ നേരിട്ട് കാണാനും ആൻഡ് നിങ്ങളുടെ ഓണ വിശേഷങ്ങൾ ചോദിച്ചറിയാനൊക്കെ ഞാനും ദേ റേഡിയോ വണ്ടിയുമായിട്ട് കൊട്ടാരക്കരയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. സോ അപ്പൊ എന്തായാലും ഒരുപാട് മനുഷ്യരെ ഇന്ന് പരിചയപ്പെടണം, ഒരുപാട് പേരുടെ ഓണ വിശേഷങ്ങൾ അറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ Lexonum 2026. The all-new Tata Sierra diesel sundamakku oppam needu 2 varshathe free periodic service package. Eeyodum Lexonum.
4: Lexon Tata, Mevarum Paravur, Nilamel Anjal, Baranikavu, Patanavarum and Karunagappalli.
5: Parichaya sambandharaya nurse-maarude sevanangal ini veedukalilekku. Home Doc. Evarkkum Home Doc-inte hrudayam niranja onaashamsakal.
6: Eeyodum stylish aagan Infinity Pride Premium Family Launch avadhrippikkunnu Onam Anniversary Offerukal. Balaj Ombre വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: നടത്തുന്നവരിൽ നിന്നും
1: ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
8: സമ്മാനങ്ങളും.
9: കൂടാതെ കേരളത്തിൽ ഉടനീളം
10: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
11: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഇരുചകളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Yes, once again we are back on Radio 1D with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും ഉത്രാടമായിട്ട് നമ്മൾ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഒരുപാട് പേരുടെ ഓണ വിശേഷങ്ങൾ അറിയാൻ പോവാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്? ആദ്യം തന്നെ ഹാപ്പി ഓണം.
9: ഹാപ്പി ഓണം
8: അനീഷ് ചേട്ടാ. വീട് അടുത്ത് തന്നെയാണോ?
9: വീട് തിരുവനന്തപുരത്താണ്.
8: ട്രിവാൻഡ്രംകാരൻ ഇവിടുത്തെ പരിപാടി അമ്പലത്തിൽ വന്നെയാണ്? ട്രിവാൻഡ്രത്തെ എവിടെയാ വീട്?
9: തിരുവനന്തപുരത്ത്
8: ശ്രീകാര്യത്താണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
9: വീട്ടില് അച്ഛനും അമ്മയും ഉണ്ട്.
8: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും.
9: ഹാപ്പി ആയിട്ട്.
8: അപ്പൊ എന്തായാലും ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ തിരുവോണമാണ്. അപ്പൊ എങ്ങനെ പോകുന്നു ഓണാഘോഷങ്ങൾ?
9: ഓണാഘോഷങ്ങൾ തകൃതിയായിട്ട് പോകുന്നു. തിരുവനന്തപുരത്ത് നല്ല ആഘോഷമാണ്. സിറ്റിയില് ഇന്ന് വൈകുന്നേരം തൊട്ട് നല്ല ആഘോഷങ്ങളുണ്ട്. സിറ്റിയില് ലൈറ്റുകളും കാര്യങ്ങളും. ഇനി അങ്ങോട്ട് എന്നിട്ട് സിറ്റിയിലോട്ടൊന്ന് പോകണം.
8: ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം സിറ്റി. നല്ല വർണ്ണാഭമായ ലൈറ്റ്സ് ഒക്കെ ഇട്ട് സിറ്റി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ?
9: നല്ല ഭംഗിയാണ് കാണാൻ.
8: ശരി ശരി. അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി വന്നപ്പോൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, ഒരു ചോദ്യം ചോദിക്കുക. അതായത് ചോദ്യം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ചോദ്യമാണ്. ചേട്ടന്റെ മുമ്പിൽ മഹാബലി പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ചേട്ടനോട് ചോദിക്കുകയാണ്, അനീഷെ, അനീഷിനോട് ഒരു വരം ചോദിക്കാം എന്ന് പറയാണ്. അപ്പോൾ ചേട്ടൻ ചോദിക്കാൻ വന്നൊരു വരം എന്തായിരിക്കും?
9: വരം ഇപ്പൊ പെട്ടെന്ന് എന്താ ചോദിക്കുക? എന്താ ചോദിക്കുക? അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ജീവിതം നയിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് ചോദിക്കാൻ പറ്റി അതേ ചോദിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും മനസ്സിൽ വരുന്നില്ല.
8: ഓക്കെ, ശരി. അതായത് അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒക്കെ തന്നാൽ മതി അല്ലേ? അത്രേ ഉള്ളൂ. ഒരു ബേസിക് ആയ വരമാണ്. ഞാൻ വല്ല അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ ലിസ്റ്റ് നിരത്തിയാണ് ഇപ്പൊ, കേട്ടോ. ശരി ശരി. അപ്പൊ എന്തായാലും അങ്ങനെ ബേസിക് ആയ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നുള്ള ഒരു വരം മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് മനുഷ്യരിപ്പം പറയാറുണ്ട്, നമുക്കിപ്പം എത്ര പൈസ ഉണ്ടെങ്കിൽ എത്ര ഹാപ്പി ആണെങ്കിൽ പോലും നമ്മുടെ ലൈഫിലേക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ചികിത്സ, അങ്ങനെ എല്ലാം ആ ഒരു നമ്മുടെ ലൈഫിന്റെ പകുതി സമയം പിന്നെ അതിന് പിന്നാലെ ആയിരിക്കും അല്ലേ?
9: അതിന്റെ പിന്നാലെ പോവേണ്ടി വരും. അനുഭവം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പോകുന്നി പറഞ്ഞത്. പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതുകൊണ്ട്.
8: ശരി ശരി ശരി. ഓക്കെ ശരി. അപ്പൊ എന്തായാലും മുൻപോട്ട് സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. ചേട്ടന്റെ ആഗ്രഹം പോലെ ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ആൻഡ് വീട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്?
9: വീട്ടിലെ തൽക്കാലം ചെറിയൊരു അസൗകര്യം മൂലം ഓണാഘോഷം ഇല്ല. മാവൻ മരിച്ചത് മൂലം ഓണാഘോഷം ഇല്ല. പിന്നെ സിറ്റിയിലോട്ടൊക്കെ ഒന്ന് പോകണം, അതാണ് ഇപ്പൊ.
8: വൈകിട്ടൊന്ന്
9: ഇറങ്ങണം, തീരുമാനിച്ചിരിക്കുന്നു.
8: എന്നിരുന്നാ പോലും ഓണത്തിന്റെ വൈവില് നമ്മൾ വൈകിട്ടൊക്കെ സിറ്റിലേക്ക് ഇറങ്ങും, അടിച്ചുപൊളിക്കാൻ റെഡി ആയിരിക്കാണ്.
9: അതെ, അടിച്ചുപൊളിയായിട്ട് കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് പോണം.
8: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം, കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഉത്രാടമായിട്ട് ഓണ വിശേഷങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഈ ഓണക്കാലത്ത് നന്ദലജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലജി മാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലജ് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നി.

0: ഒരു പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
0: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
0: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
4: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
5: Yes, once again we are back on the Uttaradan Special Radio Vandi on Astra FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ എന്തായാലും റേഡിയോണിൽ ഇന്ന് കൂടെയുള്ളത് RJ ശ്രീശ എന്നാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിലെത്തി ഇന്ന് ഉത്രാടമായിട്ട് ഓണ വിശേഷങ്ങൾ ഇനി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ തൊട്ടടുത്ത ഒരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
6: എന്റെ പേര് കാവ്യ.
5: കാവ്യ ചേച്ചി വീടെ തന്നെയാണ്?
6: കോട്ടാത്തല.
5: കോട്ടാത്തലയാണ്, തൊട്ടടുത്താണല്ലോ. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
6: ഇപ്പൊ ഹസ്ബൻഡ് വീട്ടിലാണ്, നമ്മുടെ ഹസ്ബൻഡും കുഞ്ഞും, ഹസ്ബൻഡ് അമ്മ, മുത്തശ്ശി.
5: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
6: വീട്ടില് കുഴപ്പമില്ല, അത്ത പൂക്കളം, പിന്നെ സദ്യ ഒരുക്ക്, കുഞ്ഞുമായിട്ട് യാത്രയൊക്കെ പോകും. അങ്ങനെ
5: ഹാപ്പിയാണോ?
6: ഹാപ്പി ആയിട്ട്.
5: ഞാൻ ചോദിക്കട്ടെ, ചേച്ചിക്ക് ഒരു അവസരം കിട്ടുകയാണ്. അതായത് നമ്മുടെ മഹാബലിയില്ലേ, മഹാബലി ചേച്ചിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, കാവ്യെ, കാവ്യക്ക് ഒരു വരം ചോദിക്കുക ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചേച്ചി എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്?
6: വരം ചോദിക്കാന്ന് പറഞ്ഞ ഇനിയിപ്പം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു PSC എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിസ്റ്റിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പോലെ വരം ചോദിക്കും.
5: ശരി, അപ്പൊ എന്തായാലും PSC എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. പാസ്സായിട്ടുണ്ടോ?
6: അറിയത്തില്ല, അതിന്റെ മാർക്കൊന്നും വന്നിട്ടില്ല. അതൊരു കേസായോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
5: എന്തെങ്കിലും ഒരു തീരുമാനം ആക്കി എനിക്ക് ഒരു ചെറിയ സർക്കാർ ജോലി ഒപ്പിച്ച് തരണമെന്നാണ് മഹാബലിയോട് ചോദിക്കാൻ പോകുന്ന പറയാല്ലേ.
6: അതെ, എന്നാലും ലോണൊക്കെ അടിച്ചു വിളിക്കാൻ പറ്റത്തോളം.
5: ശരി ശരി, അപ്പൊ എന്തായാലും ഇത് ആക്ച്വലി ഒട്ടുമിക്ക PSC ആസ്പിറന്റ്സിന്റെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ?
6: അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ ഉള്ളവരുടെ.
5: ബിഎഡ് കഴിഞ്ഞാണ്?
6: ആണ്, ഞാൻ HSC ആണ് എഴുതിയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാത്തെ.
5: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യമെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷയുടെ മുൻപോട്ട് പോവാ അല്ലേ. സോ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഉത്രാടമായിട്ട് ഓണ വിശേഷങ്ങൾ ഇനി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മനുഷ്യരുടെ. അപ്പൊ എന്തായാലും നമ്മുടെ കാവ്യ ടീച്ചറോട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
0: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോഗ്.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 27
1: വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
7: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
8: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ദി ഉത്രാടം സ്പെഷ്യൽ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും ഉത്രാടം സ്പെഷ്യൽ റേഡിയോ 1D നമ്മൾ അങ്ങനെ കാവ്യ ടീച്ചറോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ടീച്ചറെ,
10: ശരി, അപ്പൊ എന്തുകൊണ്ടാണ് ഈ അധ്യാപന ജീവിതം തെരഞ്ഞെടുത്തത്?
11: ആ ഒരു പ്രൊഫഷനോട് ഉള്ള ഒരു താല്പര്യം, അച്ഛൻ അധ്യാപകനായിരുന്നു, അപ്പൊ ആ പ്രൊഫഷനോട് ഒരു താല്പര്യമുണ്ട്. പിന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള ഇത്, കുട്ടികളുമായിട്ട് ഇടപഴകുകയാണല്ലോ, അപ്പം നമ്മളും എപ്പോഴും ഒരു കുട്ടികളുടെ മനസ്സിനൊപ്പം നിൽക്കാം. പിന്നെ ഏതൊരു ഫീൽഡിലും ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്തിനെ പഠിപ്പിക്കാനാണെങ്കിലും ഒരു ടീച്ചർ ആവശ്യം. അപ്പം ഒരു റെസ്പെക്ട് ഉള്ള ഒരു പ്രൊഫഷനാണ്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ ജോബിനോട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു PSC ഒക്കെ എഴുതി ടീച്ചറായിട്ട് കയറുക എന്ന് പറയുന്നത് വലിയ പാടായിട്ടുള്ള. അതെ, തീർച്ചയായിട്ടും. ഒപ്പം പൈസയും കൂടെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ട്.
12: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പല മാനേജ്മെന്റ് സ്കൂളുകളിലും ഇപ്പം കാണുന്ന ഒരു പ്രവണതയാണ്. BEd ഒക്കെ പാസ്സായി റെഡിയായി നിൽക്കുന്ന ടീച്ചേഴ്സ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും ജസ്റ്റ് ജോലി കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ, 10, 30, 40 ലക്ഷം ഒക്കെ കൊടുത്ത് ജോലിക്ക് കയറേണ്ട അവസ്ഥയാണല്ലേ.
11: തീർച്ചയായിട്ടും. നമുക്കപ്പം അവരിപ്പം മാവേലി പറഞ്ഞ വെച്ചാൽ എല്ലാരും തുല്യരാണെന്നല്ലേ, അപ്പം ഒരു പൈസയുടെ ഒരു വേർതിരിവുണ്ടെന്ന് അന്നേരം തോന്നും.
12: തീർച്ചയായിട്ടും പറച്ചില് മാത്രമേ കാര്യമുള്ളൂ അല്ലേ.
11: തീർച്ചയായിട്ടും ഉണ്ട്, പൈസയുടെയും പൊസിഷന്റെ ഒക്കെ വെച്ച് ഒരുപാട് പേര് കയറുന്നുണ്ട്. കഴിവുള്ളവർ കയറുന്നുണ്ട്, കാരണം PSC എഴുതി കിട്ടാതെ കഴിവുള്ളവരും കയറുന്നുണ്ട്. എന്നാൽ അതിന്റെ മറവിലൂടെ അല്ലാതെയും കയറുന്നവരുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറട്ടെ.
12: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മാവേലി സ്വപ്നം കണ്ട കള്ളവും ചതിയും ഇല്ലാത്ത എല്ലാരും തുല്യരാവുന്ന ഒരു സമൂഹം വരുമെന്ന പ്രതീക്ഷയും നമുക്ക് മുൻപോട്ട് പോകാം അല്ലേ.
11: തീർച്ചയായിട്ടും.
12: ശരി ശരി, അപ്പൊ എന്തായാലും ഹാപ്പി ഓണം കേട്ടോ.
11: ഹാപ്പി ഓണം.
12: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്നത്തെ ഉത്രാടത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: പൊന്നിൻ ചിങ്ങത്തിലെ ഉത്രാടനാളിൽ നാടെങ്ങും നിറയട്ടെ സമൃദ്ധിയും ഐശ്വര്യവും. ആശ്രയ FM 90 യുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കോപ്പം. Yes, once again we are back on the Uttaran Special Radio 1D with me RJ Srishant on Astray FM 90 Nadinoppum Nattarkoppum. Yes, appo endalum Uttaran Special Radio 1D mayi nammal ingane nammada Ganapathi Ambalathinte thottarigil ethiyunna oru paadu manushyarude ona visheshangal arinjondirikkayanu. Ee thottaduthu oru chetan undu, chetane onnu parichayappedam. Cheta peru enganeyanu?
1: Vinod.
0: Vinod eta aadyam thanne happy onam.
1: Happy onam Astrayile ella prodhangalkkum nammada happy onam aashamsikkunnu.
0: Okay, thank you so much. Appole veettil aarukkundu?
1: Amma, bhariya, rendu kuttikal.
0: Makkalokke endha cheyyune?
1: Mohan plus 1, mohan
0: തിരുവോണം നാളെ. അപ്പം ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഒരുവിധം കഴിഞ്ഞോ?
1: ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു.
0: കഴിഞ്ഞിരിക്കുന്നു. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു?
1: കഴിഞ്ഞു കഴിഞ്ഞു.
0: അപ്പം നാളെ എന്താണ് സ്പെഷ്യൽ വീട്ടിൽ ഭക്ഷണമൊക്കെ? സദ്യ തന്നെയാണ്?
1: സദ്യയാണ് സദ്യയാണ്.
0: കൂടെ പായസം?
1: പായസമുണ്ട്.
0: പായസമുണ്ട്. ഭക്ഷണ പ്രേമിയാണോ?
1: കുറച്ചൊക്കെ
0: കുറച്ചൊക്കെ. ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നതാണോ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണോ?
1: ജീവിക്കാൻ വേണ്ടി മാത്രം.
0: ജീവിക്കാൻ വേണ്ടി അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ പമ്പിൽ വർക്ക് ചെയ്യുന്നു.
0: പമ്പിൽ വർക്ക് ചെയ്യാണ്. അപ്പോഴേ ഓണം എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ കാണും. അപ്പൊ ചേട്ടന്റെ ഏറ്റവും വലിയ ഓണ ഓർമ്മ എന്തായിരിക്കും?
1: കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ.
0: കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒന്ന് പോയിന്റ് അവിടെ നമുക്ക് പറ്റുമോ?
1: ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
0: അപ്പൊ ഈ പഴയ ഓണം ആയിരുന്നു, ഇപ്പോഴത്തെ ഓണമാണ് ചേട്ടന് ഇഷ്ടം ഏറ്റവും കൂടുതൽ?
1: പഴയ ഓണം നല്ലത്.
0: പഴയ ഓണം എന്തുകൊണ്ടോ?
1: പഴയ ഓണം ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ മൊബൈലിന്റെ പുറയും ആ ഒരു രീതിയിലല്ലേ, ആരും വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, ആ ഒരു രീതിയിലേക്ക് പോകും. പഴയ ഓണം നല്ലത്.
0: എനിക്കൊന്ന് പഴയ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും കുട്ടികളെല്ലാം ഒത്തുകൂടി.
1: ഇപ്പൊ ഓണാഘോഷത്തിന് തന്നെ ആരും ഒത്തുകൂടുന്നില്ല, എല്ലാരും വീട്ടിലൊക്കെ ഇരുന്ന് ടിവിയും കണ്ട് മൊബൈലും കറക്കി അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. മറ്റേ ഒരു ഒത്തുകൂടൽ ഉണ്ടായിരുന്നു, ഓണം കൊള്ളായിരുന്നു.
0: തീർച്ചയാണ്. പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ എല്ലാ നമ്മുടെ നാട്ടിലെ ആൾക്കാരും കൂട്ടുകാരും എല്ലാവരും ചേർന്നൊരു വലിയ കൂട്ടായ്മയുടെ ഓണമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഓണമാണ് അല്ലേ?
2: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റപ്പെടേണ്ട അത്യാവശ്യമാണ്. കാരണം പഴമയിലെ ഓണം പോലെ നമ്മളും ഓണം കൊണ്ടാടേണ്ടത് അത്യാവശ്യമാണല്ലേ? കാരണം നമ്മുടെ ട്രഡീഷനാണ്, നമ്മുടെ കേരളത്തിന് ഉത്സവമാണ്. അതിലുപരി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏറ്റവും വലിയ അർത്ഥമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. സോ എന്തായാലും നമ്മുടെ വിനോദേട്ടനോട് ഇനിയും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റാ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
8: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: താഴ്ച, ഭ്രമരം, തന്മാത്ര തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സുകളെ ഈറനണിയിച്ച സംവിധായകൻ ആടുജീവിതം എന്ന ഒറ്റ സിനിമയ്ക്കായി തന്റെ കരിയറിനെ 16 വർഷത്തോളം മാറ്റിവെച്ച് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ യശസ്സുയർത്തിയ ദ വിഷണറി ഡയറക്ടർ ബ്ലസ് ചെയ്തെന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്ക തിരുവോണ ദിനത്തിൽ രാവിലെ 7 മണി മുതൽ RJ സുൽത്താനോടൊപ്പം.
1: നമസ്കാരം, ഞാൻ ബ്ലസ്സി. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേവരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Yes, once again we are back on the Uttaralam Special Radio 1D with me, RJ Srishant, on Astraya FM 19.com, നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും ഉത്രാടം സ്പെഷ്യൽ റേഡിയോ 1D നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിനോദേട്ടനെയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ ഒരു അവസരം കിട്ടുകയാണ്, നമ്മുടെ മാവേലി തമ്പുരൻ, മഹാബലി തമ്പുരൻ ചേട്ടന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, വിനോദേ, വിനോദൻ ഒരു വരം ചോദിക്കുക ഇപ്പൊ എന്നോട് എന്ന് പറഞ്ഞാൽ വിനോദേട്ടൻ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്ന വരം?
1: ഞാൻ ചോദിക്കുന്നു, കേരളത്തെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തണേന്ന്?
0: എന്റെ ദൈവമേ, കേരളം ഭയങ്കര പ്രശ്നത്തിലാണോ? അപ്പൊ
1: പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ,
0: ഭയങ്കര പ്രശ്നമാണ്, എല്ലാം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
1: ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണേന്ന്?
0: രക്ഷപ്പെടുത്തണം,
1: പഴയ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുവരിക.
0: ഓക്കെ, അപ്പം കള്ളവും വഞ്ചനയും ചതിയും ഒന്നും ഇല്ലാത്ത, എല്ലാരും തുല്യരായിട്ട് കാണുന്ന ഒരു നാട് തന്നെ വരണം, ഒരു സമയം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും മഹാബലി തമ്പുരാൻ ചേട്ടനും പ്രതീക്ഷപ്പെട്ട ഈ ഒരു ആഗ്രഹം നടത്തി തരട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പൊ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല നാളെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ മുൻപോട്ട് പോകും അല്ലേ?
1: എല്ലാ ആശ്രയ ശ്രോതാക്കൾക്കും ഹാപ്പി ഓണം.
0: ഓക്കെ ചേട്ടാ, സെയിം ടു യു കേട്ടോ. അപ്പൊ നമ്മളെങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഓണ വിശേഷങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇപ്പൊ പരിചയപ്പെട്ടത് വിനോദേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ ഓണ വിശേഷങ്ങളും ഓർമ്മകളൊക്കെ അറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19.com, നാട്ടാർക്കൊപ്പം.

0: ഇളയവതുക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവൻ രക്സ് ആൻഡ് ജിനൽ രക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
2: സർ, ഇത് എന്റെ അമ്മയോടുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണി അമ്മയുടെ മോനെ അച്ഛൻ കോവള.
0: കേൾക്കാം ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
3: FM 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണം കളർഫുള്ളാക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
3: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
1: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നിറപറയും നിലവിളക്കും തുമ്പ പോകണം, പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഒരു ഓണക്കാലം ഇതാ വന്നെത്തി. ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Yes, once again we are back on the Uttrada Special Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും ഉത്രാടത്തിന്റെ തിരക്കിലേക്ക് ഇറങ്ങി ചെന്ന് കൊട്ടാരക്കരയുടെ ഓണവിശേഷങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ റേഡിയോ വണ്ടിയുടെ ഇന്നത്തെ യാത്രയെ തൽക്കാലം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഓരോരുത്തരും ലാസ്റ്റ് മിനിറ്റ് പർച്ചേസൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. ഓണക്കോടി മേടിക്കാനും അതുപോലെ പൂക്കൾ വാങ്ങാനും പച്ചക്കറികൾ വാങ്ങാനൊക്കെ എല്ലാവരും ഇങ്ങനെ നെട്ടോട്ടത്തിലാണ്. സോ അപ്പൊ എന്തായാലും ഇനി നാളെയുടെ തിരുവോണത്തെ വരവേൽക്കാനുള്ള സമയമാണ്. ഐശ്വര്യത്തിന്റെ ഒരുമയുടെ സാഹോദര്യത്തിന്റെ ഓണമാണ്. സോ നമ്മുടെ ഓണം ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാം. എൻ വി ആശ്രയ എഫ് എം 90 എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് കെ എസ് ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

കേൾക്കാം തിരുവോണ ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർജെ അനാമികയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടോണ ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാസറ്റ് കഫേയുമായിട്ട് ഇതാ ഈ ഒരു സെലിബ്രേഷൻ ഡേയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ആഘോഷങ്ങൾ രണ്ടാണല്ലേ, ഉത്രാടമാണ്, ഓണത്തിനുള്ള മുന്നൊരുക്കമായിട്ട് ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ സെലിബ്രേഷൻ ഡേയുടെയൊക്കെ തലേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്യുകയും ഓടിച്ചാടുകയൊക്കെ നടക്കുകയും ചെയ്യുന്നൊരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഉത്രാടം മാത്രമല്ല, ഇന്ന് നബിദിനം കൂടിയാണ്. അപ്പോൾ സെലിബ്രേഷൻ ഇന്നുകൊണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും അടിച്ചു പൊളിക്കാനുള്ള ദിവസങ്ങൾ, മനോഹരമായ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആഗതമാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പാട്ട് കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474 291 9090, 0474 219 9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ. കണ്ടിപ്പോൾ സെലിബ്രേഷൻ കൂടി ആയതുകൊണ്ട് പാട്ട് കേൾക്കാനുള്ള ആവശ്യക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയെങ്കിലും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640909095269 9090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉത്രാടം ആറ്റ് നബിദിനം സ്പെഷ്യൽ കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന്. അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadinoppum, Nattarkoppum.
12: Yasit Coffee.
13: Yasit Coffee.
12: Ivide ishtam pole vaattu.
13: Ishtam pole vaattu.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
6: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: യാസിഡ് കഫി,
12: യാസിഡ് കഫി
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: കാസറ്റ് കഫേയുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർജി അനൂഷയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു വൈബിലും പെരുന്നാളിൻ്റെ ആ ഒരു വൈബിലും നിറവിലും ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ഒരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
14: ഹലോ,
13: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? അല്ലമീൻ. എന്തൊക്കെയുണ്ട് പെരുന്നാളായിട്ട് വിശേഷങ്ങൾ? എന്നതാ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ കഴിക്കാനായിട്ട്? ബിരിയാണിയാണോ? ബിരിയാണിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലേക്ക് ഇങ്ങനെ നിക്കല്ലേ. സുൽത്താന എത്തി അപ്പുറത്തുണ്ട് കേട്ടോ. ഇന്ന് ഞാനാണ് വന്നിരിക്കുന്നത് ലൈവ് ചെയ്യാനായിട്ട്. സുൽത്താൻ എത്തിയ തിരക്കി എന്ന് പറഞ്ഞേക്കാം. സുൽത്താൻ എത്തിയുടെ ഫാൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. ഓക്കെ അല്ലമീനെ, അപ്പൊ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് എന്താണ് പരിപാടീസ്? പാട്ടൊക്കെ പാടും. ഓക്കെ, അപ്പൊ ഒരു പാട്ട് എന്തായാലും പെരുന്നാളായിട്ട് പാടിക്കോ. കേക്കട്ടെ. ഓ ആയിക്കോട്ടെ, പാടിക്കോളൂ.

ஆற்றுகின்றோமையாய கௌலாயில் சேர்த்தனே ஆற்றுகின்றோ.

0: അല്ലമീനെ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ, രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്.
1: നമ്മുടെ ആർച്ചയ 91 എഫ്എമ്മിലേക്ക് പാടിയതാണ്.
0: ആ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണോ?
1: നമ്മുടെ ആശ്രയ എട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കാസി കഫിയിലൂടെ കേൾക്കേണ്ടത്?
1: ദിലീപിന്റെ സിനിമ അറിയാവോ?
0: ദിലീപിന്റെ ഒരുപാട് സിനിമയുണ്ട്, അതിൽ ഏത് സിനിമയിലെ പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, മെഹ്റുബ പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ എന്നാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണവും പെരുന്നാൾ ആശംസ അറിയിക്കാണ്. ഉത്തരം പറയുന്ന പരിപാടിയൊക്കെ നമുക്കിനി ഓണമൊക്കെ കഴിഞ്ഞിട്ടാ കേട്ടോ. അതെ, ഉത്തരം പറയുന്ന പരിപാടിയൊക്കെ ഓണം കഴിഞ്ഞിട്ടാണ്. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലമീൻ ആണ്. അല്ലമീൻ ചോദിച്ചിരിക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് പെരുമഴക്കാലം എന്ന സിനിമയിലെ മെഹ്റുബ മെഹ്റുബ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ട് തന്നെയാണ്. അഫ്സലും ജോത്സ്നയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കൈതപ്രമാണ് വരികൾ എഴുതിയിരിക്കുന്നത് എം ജയചന്ദ്രൻ സാറാണ്, മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷയാണ്. നിഷ ചോദിച്ചിരിക്കുന്ന പാട്ട് അമ്പാടി പയ്യുകൾ മെയ്യും എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില്ലെന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറും സുജാത മാമും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ട് തന്നെയാണ്. എന്തായാലും രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോകുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം.

0: വെറും 5999 കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
1: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
2: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
3: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
3: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: യാസിഡ് കഫി,
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
8: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
7: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
8: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
7: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
8: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
7: ഒന്ന് പോ മനുഷ്യ.
9: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
10: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
11: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
12: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
13: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
8: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
9: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
10: വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏകീകൃത പണമിടപാട് സംവിധാനമായ UPIക്ക് 10 വർഷം. UPIയുടെ ഒരു പതിറ്റാണ്ടുകാലത്തെ വിജയകരമായ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ സുപ്രധാന വഴിത്തിരിവാണ് UPI എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം UPI ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 ഓഗസ്റ്റ് 25 ആരംഭിച്ച UPI ഇടപാടുകളുടെ എണ്ണത്തിൽ ഏകദേശം 13,000 മടങ്ങ് വളർച്ച കൈവരിച്ചതായും നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇത് മാറിയതായും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിലെ പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഇന്ന് ബീജിംഗിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇതിനു മുന്നോടിയായി അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
11: 3,500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനത്തിന്റെ 25-ാമത് പ്രതിനിധിതല യോഗമാണ് ബെയ്ജിംഗിൽ നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടത് ചൈനയുമായി നല്ല ബന്ധം തുടരാൻ ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള ഒരു പ്രധാന വേദി കൂടിയായി ഇത് മാറും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രീ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
10: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം, നിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രി ഫ്രാൻസിസ്വ ഫിലിപ്പ് ഷാംപെയ്നുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഊർജ്ജം, അപൂർവധാതു, സാങ്കേതിക ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ചയാകും. തുടർന്ന് ധനമന്ത്രി US സന്ദർശിക്കും. ചിക്കാഗോ, ആഷ്യവിലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷ, പ്രതിരോധം, സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വിപുലീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബിസിനസ് ടു ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ശ്രീ ഗോയൽ, ഇന്ത്യയിലെ സുഗമമായ വ്യാപാര അന്തരീക്ഷവും അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു നൽകുന്ന മികച്ച അവസരങ്ങളും എടുത്തുപറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും വോട്ടു ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്നും ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശ്രീ റിജിജു വ്യക്തമാക്കി. പ്രധാന നിയമനിർമ്മാണങ്ങളിലുൾപ്പെടെ ക്രിയാത്മക ചർച്ചകൾക്കുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം നിരസിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് ഉത്രാട ദിനമായ ഇന്ന് 100 ദിനം പൂർത്തിയാകുന്നു. മെയ് 18-നായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണമേറ്റ് ആദ്യ നാളുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാനായെന്നാണ് സർക്കാർ കരുതുന്നത്. വനിതകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചതും ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതും വയോജന വകുപ്പ് രൂപവൽക്കരിച്ചതും പ്രധാന നേട്ടങ്ങളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പിഎം ശ്രീ, വഖഫ് നിയമ ഭേദഗതി, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
12: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
10: മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു ഓണക്കാലം കൂടി. ഉത്രാട ദിവസമായ ഇന്ന് തിരുവോണനാളിലെ ഒരുക്കങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും ഒപ്പം പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുകൂടലും എല്ലാം ഓണക്കാല ഓർമ്മകൾക്ക് നിറം പകരുന്നു. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ നിശാഗന്ധിയിൽ ഇന്ന് തോൽപ്പാവക്കൂത്ത്, പൂരക്കളി, വേലകളി, ഗാനമേള തുടങ്ങിയവ അരങ്ങേറും. ഈ മാസം 30-ന് ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും പങ്കെടുക്കും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിന് സമീപം തയ്യാറാക്കിയ നാക്കിലയിൽ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്രാട ദിവസമായ ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഓണവിപണിയും സജീവമായി. വഴിയോര കച്ചവടത്തിന് നേരിയ മഴ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടോടെ കച്ചവടം സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
13: നഗരത്തിലെ പ്രധാന പച്ചക്കറി ഫല വിപണന കേന്ദ്രമായ പാളയം മാർക്കറ്റിലാണ് പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്നത്. പാളയത്തെ പൂവിപണിയും സജീവമാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി ചന്തകളും നടക്കുന്നുണ്ട്. മഴ കാരണം മിഠായി തെരുവിൽ വലിയ തിരക്ക് ദൃശ്യമല്ല. ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ തിരക്കിലമരും. പ്രതികൂല കാലാവസ്ഥയും തെരുവ് കച്ചവടക്കാരെയാണ് ഏറെ ബാധിച്ചത്. KTTC യുടെ ആഭിമുഖ്യത്തിൽ പായസമേളയും നടക്കുന്നുണ്ട്. സ്റ്റേഡിയം പരിസരത്ത് കൈത്തറി മേളകളും ഇന്ന് വരെ തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 6-ന് ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ പ്രധാന വേദിയിൽ നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സംഘവും ഒരുക്കുന്ന നൃത്ത പരിപാടി.
10: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺ എന്ന നിലയിൽ. നേരത്തെ ധ്രുവ് ജുരേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജെങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
14: വൈകുന്നേരം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:01 ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 1 മണിക്കൂർ നേരത്തേക്ക് കൂടി നമ്മുടെ കാസിറ്റ് കഫേ ഇവിടെ ഓൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഹായ് ആസ്പ്രിയ, ഹായ് അനുഷ, സുഖമാണോ? എൻ്റെ പേര് അർച്ചന, ഫ്രം കൊട്ടാരക്കര. എൻ്റെ മകൻ അപ്പുവിന് വേണ്ടി പെരുമഴക്കാലം എന്ന സിനിമയിലെ ചെന്താർമിഴി എന്ന പാട്ട് വെച്ച് തരണം. അവൻ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടി പാട്ട് ചോദിക്കുമോ എന്ന് പറയും. പിന്നെ ആസ്പ്രയിലെ എല്ലാ ജീവനക്കാർക്കും എല്ലാ അണിയറ പ്രവർത്തകർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഓണം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മകൻ അപ്പുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മളിതാ പെരുമഴക്കാലം എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ചെന്താർമിഴി എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ട് തന്നെ മോന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. മധു ബാലകൃഷ്ണനും ചിത്രാമയും ചേർന്ന് പാടി ഗംഭീരമാക്കിയ ഒരു പാട്ട് കൂടിയാണ്. ആൻഡ് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മഹിമയാണ്. മഹിമ ചോദിച്ചിരിക്കുന്ന പാട്ട് മലർകളെ മലർകളെ എന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ചേർന്ന് അത്തപ്പൂക്കളം ഇടുന്ന തിരക്കിലാണ്, അതുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് അത്തമിടാനായിട്ട് മലർകളെ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിമ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ലവ് ബേർഡ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹരിഹരൻ സാറും ചിത്രാമയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. എ ആർ റഹ്മാൻ സാറാണ് പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് വരാൻ പോകുന്നത്. രണ്ടു പേർക്കും രണ്ട് ഫാമിലീസിനും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇരുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. ൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
11: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
13: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.
14: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
15: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
16: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
17: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് RJ അനുഷയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനുള്ള സമയം ഇതാ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. 2 മണിവരെയാണ് സമയമുള്ളത്. അപ്പോൾ ഉത്രാടം സ്പെഷ്യലായിട്ട് നബിദിനം സ്പെഷ്യൽ കാസറ്റ് കഫേയിലൂടെ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്കും ഇതുപോലെ പാട്ടുകളൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ, പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, അത് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 04742919090 4794 2919090 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും അടുത്തൊരു കോൾ ഇവിടെ വെയിറ്റിംഗിലാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? സിന്ധു ചേച്ചി. ഉത്രാടമൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു?
13: അടിപൊളിയായിട്ട്
12: പോകുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച്, ഓണത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചങ്ങ് സെറ്റ് ആക്കി വെച്ചു. ഇനി അങ്ങ് ഓണം ആയാൽ മതി അല്ലേ? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ? കഴിച്ചില്ല. പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങ് കഴിക്കാം അല്ലേ? ഓക്കെ. ഏത് പാട്ടാണ് ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്? പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ട്. പാട്ട് പാടുന്ന ആളാണോ? പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. ആർക്കൊക്കെ വേണ്ടിട്ടാണ്? ഓണമൊക്കെ ആണ്, അപ്പൊ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് സിന്ധു ചേച്ചിയുടെ വക പൂവിളി പൂവിളി എന്ന പാട്ടല്ലേ? ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എന്തായാലും വെട്ടിക്കവലിയിൽ നിന്നും സിന്ധുശേഷി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ദാസാറ് പാടിയ ഒരു ഓണപ്പാട്ടാണ്, പഴയ ഒരു ഓണപ്പാട്ടാണ്. എനിക്ക് ഒന്ന് ഓണം വന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പഴയ പാട്ടുകളിൽ ചുരുക്കം ചില ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും പൂവിളി പൂവിളി എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. വിഷുക്കണി എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അനുഷ ചേച്ചി, ഞാൻ കൃഷ്ണേന്ദു. എൻ്റെ ബ്രദർ ആദിത് കൃഷ്ണ, അവൻ്റെ ഫേവറേറ്റ് സോങ് അങ്കുവാനക്കോണിൽ എന്ന സോങ് വെച്ച് തരണേ. ഹാപ്പി ഓണം ഓൾ ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണേന്ദു ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദിത് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ആദിത് കൃഷ്ണയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് അങ്കുവാനക്കോണിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മാമിന് നാഷണൽ അവാർഡൊക്കെ നേടിക്കൊടുത്ത മനോഹരമായൊരു പാട്ട് തന്നെയാണ് ARM എന്ന സിനിമയിലെ ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടും കേൾക്കാം. ആൻഡ് നമ്മുടെ സിന്ധു ചേച്ചി ചോദിച്ച പൂവിളി എന്ന പാട്ടും കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ. Keep on listening to Asprey from 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. ടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
9: Gas at Cafe, ivide ishtam pole vaattu.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
5: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
4: ഒന്ന് പോ മനുഷ്യ.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: യാസിഡ് കഫി,
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
10: ക്യാസിക് കഫേ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ നമ്മുടെ ലിസണേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:30 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാട്ട് ചോദിച്ചുകൊണ്ട് ഇതാ അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ.
11: ഹലോ,
10: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നത്? എന്തൊക്കെയുണ്ട് സുമ ചേച്ചി വിശേഷങ്ങൾ? ഓണമൊക്കെ എവിടെ വരെ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓണമൊക്കെ എവിടെ വരെ?
11: എല്ലാവർക്കും
10: ഓക്കെ. ഉത്രാടമായിട്ട് എന്താണ് പരിപാടി?

0: എല്ലാ ഒരുക്കങ്ങളാ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു
1: കഴിഞ്ഞു. നേരത്തെ തന്നെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, ഇനി വൈകുന്നേരത്തേക്ക് ഓട്ടേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഏത് പാട്ടാണ് കാസറ്റ് കപ്പിയിലൂടെ കേൾക്കേണ്ടത്?
0: എനിക്ക് പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ എന്ന പാട്ട്.
1: ഓക്കെ, പകൽക്കിനാവ് മൂവിയിലെ പാട്ടല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ
0: എല്ലാവർക്കും വേണ്ടി?
1: നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സുമചേശിയുടെ വക ഈ ഒരു പാട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം കേട്ടോ. താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും സുമചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പകൽക്കിനാവ് എന്ന മൂവിക്ക് വേണ്ടി ദാസാറ് പാടിയ ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് കേട്ടോ. പി ഭാസ്കരൻ സാറാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ബി എ ചിദംബരമാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ആസ്പ്രേ എഫ് എം. നിറം എന്ന സിനിമയിലെ പ്രായം നമ്മിൽ മോഹം നൽകി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നിയയാണ്. അപ്പൊ നിയ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചെന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
5: ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
6: ഒപ്പം ബംബ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
7: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
9: ഹേ, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
10: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഏനാദ്.
11: ശിൽപ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്ത ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൊല്ലമണിലുള്ള ഫോൺ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717171.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ക്യാസറ്റ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ടിതാ കൂടെയുള്ള ദാർജയ അനുഷയാണ് കേട്ടോ. അപ്പം എന്തായാലും ഉത്രാടമൊക്കെയാണ്, അതുപോലെ തന്നെ നബിദിനമാണ്. എല്ലാവരും ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ പൊടിപൊളിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹലോ ആശ്രയ, ഐ എം ശ്രേയ. എനിക്ക് കാട്ടുചെമ്പകം എന്ന സോങ് വെച്ച് തരാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രേയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രേയക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കാട്ടുചെമ്പകം, പള്ളിച്ചട്ടമ്പ എന്ന മൂവിയിലെ ഈ ഒരു മനോഹരമായ പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പെഷ്യൽ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഓണമൊക്കെ ആണ്, ഉത്രാടമൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ ഒരുപാട് ഒരുപാട് ഇനി പുറകെ പുറകെ കേൾക്കാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്. കീപ് ഓൺ ലിസണിങ് ടു ആസ് പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർജെ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഇസ് 2 ഓ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Hey, hello, very good afternoon. Welcome to Onam Special Loudspeaker with me, RJ Sultana. പൊൻപോണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തുമ്പപ്പൂവും മാവേലി തമ്പുരാനും മാത്രമല്ല, നല്ല വിഭവ സമൃദ്ധമായ ഒരു ഓണ സദ്യ കൂടിയാണ് അല്ലെ. അപ്പോൾ ഈ ഓണക്കാലത്ത് സദ്യയെക്കുറിച്ച് സംസാരിക്കാനും ഓണത്തെക്കുറിച്ച് സംസാരിക്കാനും കേരളത്തിൽ ഇതിലും മികച്ച മറ്റൊരു പേരുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇന്ന് ഈ ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പഴയിടം മോഹനൻ നമ്പൂതിരി സാറാണ്. സർ, വെൽക്കം ടു ദി ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ.
2: താങ്ക് യു, സ്വാഗതം.
1: ഓക്കെ സാർ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: എന്താണ് ഇങ്ങനെ ഓരോ പ്രോഗ്രാം, ഓണക്കാലമല്ലേ, ഓരോ പ്രോഗ്രാമായിട്ട് നടക്കണം.
1: അപ്പൊ ഇത്രയും തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ദിവസം ഈ ഒരു ഉത്രാടദിനം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു?
2: ലൈഫ് അടിപൊളി,
1: അടിപൊളിയായിട്ട് പോവുകയാണ്. ഇപ്പൊ ഓണത്തിന്റെ ഒക്കെ ഇങ്ങനെ തിരക്കിലായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, നമ്മുടെ കേരളത്തിലേക്ക് ഒറ്റ നോക്കിയാൽ തന്നെ, പ്രത്യേകിച്ച് സദ്യയുടെ കാര്യത്തിലേക്കാണെങ്കിൽ നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചില പേരുകളിൽ ഒന്നാണ് പഴയിടം മോഹനൻ നമ്പൂതിരി. അപ്പോ ലൈഫിലെ ഏത് പോയിന്റിലാണ് സാറിന് പാചകത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം എന്ന് തോന്നിയത്?
2: അങ്ങനെയൊന്നും ഒരു ടൈമിൽ തോന്നിയൊന്നല്ല മോളെ, വളരെ ആദർശ്യമായിട്ട് പാചകരംഗം തോന്നുന്നു, അതിലറിയാതെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, പിന്നീട് അത് തെരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ.
1: ഓക്കെ, അപ്പോൾ പണ്ടത്തെ ഓണത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്?
2: പഴയ ഓണക്കാലമല്ല ഇപ്പോഴത്തെ ഓണക്കാലം. പഴയകാലത്ത് കുറച്ചുകൂടി ഇതിന്റെ നൈസർഗികത ഉണ്ടായിരുന്നു, ഇപ്പൊ എപ്പോഴോ ചോർന്നു പോയിരിക്കും. ഇപ്പൊ ഓണം ആഘോഷങ്ങൾ പാക്കറ്റ് ഓണമാക്കി മാറിക്കഴിഞ്ഞു, എല്ലാം പാക്കറ്റിലാണ്. സദ്യ പാക്കറ്റാണ്, പൂക്കള് പാക്കി, പൂക്കളം പാക്കറ്റായിട്ട് കിട്ടും, മാവേലി തമ്പുരാനെ പാക്കറ്റ് ഏറെടുത്ത് നിർത്താണ്, മാവേലി തമ്പുരാൻ വരെ ഇപ്പൊ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ എല്ലാ രീതിയിലേക്ക് ഇൻസ്റ്റന്റ് ഓണത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ പഴയ ഓണത്തിന്റേതായ ആസ്വാദ്യത ഒന്നും ഇപ്പൊ തോന്നുന്നില്ല, അതാണ് പറയാനുള്ളത്.
1: ഉറപ്പായിട്ടും, കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനൊപ്പം നമ്മളും മാറണോ എന്നാണല്ലോ. തീർച്ചയായിട്ടും, കാരണം ജെൻസീസ് ആണ് ഇപ്പൊ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. എന്തായാലും നമ്മൾ ഒരുപാട് ഓണവിശേഷങ്ങൾ സാറിൽ നിന്ന് കേട്ടറിഞ്ഞു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്.

കാഴ്ച, ഭ്രമരം, തന്മാത്ര തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സുകളെ ഈർന്നണിയിച്ച സംവിധായകൻ. ആടുജീവിതം എന്ന ഒറ്റ സിനിമയ്ക്കായി തന്റെ കരിയറിന്റെ 16 വർഷത്തോളം മാറ്റിവെച്ച് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ യശസ് ഉയർത്തിയ ദ വിഷണറി ഡയറക്ടർ ബ്ലസ് ചെയ്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം തിരുവാതിരത്തിൽ രാവിലെ 7 മണി മുതൽ ആർ ജെ സുൽത്താനോടൊപ്പം.
1: നമസ്കാരം, ഞാൻ ബ്ലസ്സി. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ സുൽത്താന. അങ്ങനെ നമ്മൾ ഒരുപാട് ഓണ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് വരികയാണല്ലേ. അപ്പൊ നമ്മളോടൊപ്പം പഴയടം മോഹനൻ നമ്പൂതിരി സർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ അതുപോലെ തന്നെ നമ്മൾ പാചകത്തിലേക്ക് വരികയാണെങ്കിൽ സാർ പാചകം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
2: മോസ്റ്റ് ഹൈജീനിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് പാചകം ചെയ്യുക. നല്ല വെള്ളം ഉപയോഗിക്കുക, അതായത് ഉപയോഗിക്കുന്ന വെള്ളം നല്ലതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കുഴൽക്കിണറിലെ വെള്ളം കൊണ്ട് പാചകം ചെയ്യാൻ പാടില്ല. പാചകം ചെയ്യാൻ പാടില്ല. വീടുകളിലൊക്കെ ഇപ്പൊ അത് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് വരിക പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം പാചകം ചെയ്യുക, അല്ലെങ്കിൽ കുഴൽക്കിണറിലെ വെള്ളം പാചകത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പേഷ്യൻസ് ഉണ്ടാവണം, നല്ല പേഷ്യൻസ് ഉണ്ടാവണം, നല്ല ക്ഷമയുണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം പാചകത്തിനെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് വളരെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഡക്റ്റ്.
1: പല ആളുകളോടും ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നുകിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുന്നതിലായിരിക്കും അല്ലെങ്കിൽ മസാല കൂട്ടുകളിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകൾ സാറിന്റെ കാര്യത്തിലുണ്ടോ?
2: അങ്ങനെ അതിലൊന്നും അങ്ങനെയൊന്നുമില്ല. പച്ചക്കറി തിരഞ്ഞെടുക്കാൻ പച്ചക്കറി ഇല്ലല്ലോ, വരുന്ന പച്ചക്കറി ഉപയോഗിക്കാന്നുള്ളതല്ലേ. കാരണം ഇപ്പൊ മാർക്കറ്റ് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചുള്ള കുറച്ച് കൊൽക്ക് കുക്കിങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവർ മാർക്കറ്റ് പോയി വാങ്ങാറ് പതിവില്ല. നമ്മൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഓർഡർ കൊടുക്കുക, അവർ സാധനങ്ങൾ കൊണ്ടുത്തരിക. വിശ്വസനീയമായ ഒരാളെന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഓരോ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും നമ്മൾ ഓരോ ആൾക്കാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ നമ്മൾ സാധനം എടുക്കുക, അവർ തരുന്ന നല്ല സാധനമാണെന്നുള്ള വിശ്വാസത്തിൽ പാചകം ചെയ്യുക എന്നുള്ളൂ. പിന്നെ സ്പൈസസ് നമ്മൾ തന്നെ കൂട്ടിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
1: അതെ, കാരണം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്പൈസസിൽ പോലും ഒരുപാട് മരുന്നുകളൊക്കെ അടിച്ചു വരുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നല്ല രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കട്ടെ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: ഒപ്പം
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓണനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC Road, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് കെ എസ് ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

കേൾക്കാം തിരുവോണ ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനോമിക്കയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Yes, once again we are back on the Onam special loudspeaker with me, RJ Sultana on Austria FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പൊ ഇതുവരെ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, യെസ്, ഇന്നത്തെ ഈ ഒരു ഷോയിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, നമ്മുടെ റെസിപ്പീസിനെ പറ്റിയും ഒരുപാട് ഓണ വിശേഷങ്ങളെ പറ്റിയും ഷെയർ ചെയ്യാനായിട്ട് പഴയുടെ മോഹനൻ നമ്പൂതിരി സാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറിനോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സാർ, സാറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ സ്വന്തം കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എത്ര തിരക്കാണെങ്കിലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മോസ്റ്റ് കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് ഏതാണ്?
2: എനിക്ക് എന്റെ ഭക്ഷണം ഊണാണ്, ചോറാണ് കഴിക്കാറുള്ളത്. കൂടുതലും മറ്റു ഭക്ഷണങ്ങൾ കുറവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേ ഇല്ല. കാരണം രാവിലെ മിക്കവാറും 99-99% നമ്മൾ പാചകരംഗത്ത് കഴിക്കും. അപ്പൊ രാവിലത്തെ ഭക്ഷണം ഉണ്ടാവാറ് പതിവില്ല, ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് തന്നെ ഊണിലാണ് നമ്മളെ പ്രാധാന്യം. ഊണ് കഴിക്കാൻ നോക്കുക മാക്സിമം. ഉച്ചയ്ക്കായാലും വൈകുന്നേരമായാലും അങ്ങനെയൊന്നും കഴിക്കാറുള്ളു. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞു, നമ്മള് പാചകക്കാർക്ക് അതേ പറ്റുള്ളൂ. പിന്നെ ഉച്ചയ്ക്കായാലും നമ്മള് വല്ലാത്തൊരു ഡീഹൈഡ്രേഷനിലായിരിക്കും പാചകമൊക്കെ കഴിയുമ്പോഴേക്കും.
1: അതെ, നമ്മളിപ്പോ എത്രയൊക്കെ തിരക്കാന്ന് പറഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദി ഡേ വീട്ടിൽ പോയി കുറച്ച് ചോറും കറിയും ഇച്ചിരി തൈരൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ഫീല് തന്നെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.
3: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവൻ ഒരു കടിയാൽ ഒരു

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
4: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഏവർക്കും വൈഎസ് ഹാർഡ്വെയർസ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ സുൽത്താന. അങ്ങനെ നമ്മൾ ഒരുപാട് ഓണം വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് വരികയാണല്ലേ. അപ്പൊ നമ്മളോടൊപ്പം പഴയ മോഹനൻ നമ്പൂതിരി സർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ, ഈ ഉത്രാടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് നല്ല ചൂടോടെ വീട്ടിലൊക്കെ ഈ ഉപ്പേരി വറുക്കുന്ന തിരക്കുകളിലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു കിടലും ഉപ്പേരി വറുത്തതിന് ശേഷം അത് നല്ല സേഫ് ആയിട്ട് നല്ല ക്രിസ്പിനെസ് ഒന്നും നഷ്ടപ്പെടാതെ വെക്കാനായിട്ട് സാറിൻ്റെതായ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ?
2: വായു കടക്കാത്ത പാത്രങ്ങളിൽ ഇട്ട് അടുത്ത് വെക്കാന്നുള്ള
1: മാത്രമേ ഇല്ല.
2: ഇല്ല, കൂടുതൽ വാങ്ങി വയ്ക്കുന്നുണ്ടെന്ന് കരുതില്ല. നമ്മളത് അതാത് ദിവസം ഉപയോഗിക്കാനുള്ള ഇത്തരം പാത്രങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം അതാത് ദിവസം ഉപയോഗിക്കാനുള്ള മാത്രം പുറത്തെടുക്കാം. ബാക്കിയുള്ള അങ്ങനെ നടത്തി വെക്കാം. എങ്ങനെയാലും ഏറെ വന്നാലും ഇതിൽ രണ്ടില്ലാത്ത ശർക്കര ഉപ്പേരിക്ക് അത് ശർക്കരയുണ്ട്, മറ്റ് ചിപ്സിന്റെ തൂക്കുകളുണ്ട്. ഇത് രണ്ടും വായുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് വാട്ടർ കണ്ടന്റ് എക്സ്പ്ലെയും, അതുകൊണ്ടാണ് തണുത്ത് പോകുന്നത്
1: പ്രധാനമായിട്ടും. സദ്യ വിളമ്പുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ടെന്ന്, ശരിക്കും അതിന് എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ?
2: ശാസ്ത്രീയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സമ്പൂർണമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറയുന്നത് 100% ശാസ്ത്രീയമാണ്. 6 രസങ്ങൾ ഒന്നിനു രണ്ടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള വിഭവങ്ങളാണ് ഒരു വെജിറ്റേറിയൻ സദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വെജിറ്റേറിയൻ സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ചേർത്ത് ഊണ് കഴിക്കുകയാണെങ്കിൽ ആ ഊണ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം 100% സയന്റിഫിക് ആണ്.
1: ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സദ്യയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അതിന്റെ ഒരു രീതിയിലാണ് ഈ ഫുഡൊക്കെ വിളമ്പുന്ന പോലും. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ ഒരു സയന്റിഫിക് വശമൊക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സോറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: സന്തദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലിദോഷ, തളിദോഷ, മുളദോഷ, കാരറ്റ്ദോഷ, ബീറ്റ്ദോഷ, കാബേജ്ദോഷ, കർമ്മദോഷ, കോമേദോഷ, കൂട്ടർദോഷ, തമ്മിൽമുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർദോഷ, ഓണിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, ഗോതമ്പദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പുപുള്ളി, നീരദോഷ,
4: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുമോ?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവൻ രക്സ് ആൻഡ് ജിനിൽ രക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
7: സർ, ഇത് എന്റെ അമ്മയോടുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണിയമ്മയുടെ മോനെ അച്ഛൻ കോവള.
6: കേൾക്കാം ഉച്ചയ്ക്ക് 2 മുതൽ RJ അനുഷയ്ക്കൊപ്പം.
8: FM 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
6: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Yes, once again we are back on the Ona special loudspeaker with me, RJ Sultana, Ona Shriya FM 90 Nadinuppam Nattarkuppam. അപ്പൊ ഇതുവരെ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, യെസ്, ഇന്നത്തെ ഈ ഒരു ഷോയിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, നമ്മുടെ റെസിപ്പീസിനെ പറ്റിയും ഒരുപാട് ഓണം വിശേഷങ്ങളെ പറ്റിയും ഷെയർ ചെയ്യാനായിട്ട് പഴയുടെ മോഹനൻ നമ്പൂതിരി സാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറിനോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സാർ, സാറിന്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ, സാർ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയിട്ട് അതിഗംഭീരമായ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ?
2: അങ്ങനെയൊന്നും ഇല്ല, നമുക്കിപ്പോ കുളമായി എന്ന് തോന്നിയിട്ടുണ്ട്, ആ സാധനം പിന്നെ നമ്മുടെ അടുത്ത് കളയാന്നുള്ളൂ. പിന്നീട് അതിനെ കുറിച്ച് എന്തിയാ,
1: എവിടെങ്കിലും ചെറുതായിട്ടൊന്ന് പാളി എന്ന് തോന്നിയിട്ട് അടിപൊളി എന്ന ആളുകൾ റിവ്യൂ പറയുന്ന തരത്തില് ഏതെങ്കിലും ഒരു റെസിപ്പീസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്.
2: അല്ല, കൺഫ്യൂഷൻ, അങ്ങനെ കൺഫ്യൂഷൻ തോന്നാറ് പതിവില്ല, നമ്മൾ അതിൻ്റെതായ ഒരു ഫോളോ അപ്പിലാണ് ഓരോന്നും പാചകം ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുളമായി തോന്നാറ് പതിവില്ല, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ, ആ മെറ്റീരിയൽ നമ്മൾ പുറത്ത് കളയാം, ഉപയോഗിക്കാനും കൊടുക്കാറില്ല ആർക്കും.
1: ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. കാരണം പലയിടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അത് കുളമായി പോയി, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് മാറി വെറൈറ്റി ഡിഷസ് ഒക്കെ അങ്ങനെ ഉത്ഭവിക്കുന്ന പല കഥകളും കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെന്ന് പ്രതീക്ഷയാണ് വന്നത്, എന്തായാലും അങ്ങനെ ഒരു സ്റ്റോറി ഇല്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: ഒരുമയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തനതായ അവതരണ ശൈലി കൊണ്ടും തമാശകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വിസ്മയം തീർത്ത താരം ബ്ലോഗുകളിലൂടെ യുവതലമുറയുടെ മനസ്സുകൾ പൂർണ്ണമായും കീഴടക്കി തന്റേതായ ഒരു ഐക്കോണിക് സ്ഥാനം നേടിയെടുത്ത യൂട്യൂബർ യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയതിനു പുറമെ ടെലിവിഷൻ അവതാരകനായും കുടുംബ പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയ വ്ലോഗർ കാർത്തിക് സൂര്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ചതയം ദിനത്തിൽ വൈകിട്ട് 7 മുതൽ RJ സുൽത്താനയോടൊപ്പം.
6: ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, ആശ്രയ FM 90. ഈ ഓണക്കാലത്ത് ഞാനും കൂടുന്നു നിങ്ങളോടൊപ്പം.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന. അങ്ങനെ നമ്മൾ ഒരുപാട് ഓണവിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് വരികയാണല്ലേ. അപ്പൊ നമ്മളോടൊപ്പം പഴയടം മോഹനൻ നമ്പൂതിരി സാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ, ഇപ്പോൾ എന്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒറ്റ ആൻസറേ ഉള്ളൂ, അത് പ്രഥമൻ തന്നെയാണ്. എന്നാൽ ഞാൻ എപ്പോഴൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാൽ പോലും എല്ലാ തവണയും ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം കാണിക്കാറുമുണ്ട്. എന്നാൽ ഈ പ്രഥമൻ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
2: ഏത് പ്രസവനാണ് അടപ്രസവൻ? അട നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഓക്കെ, അട നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അട സെലക്ട് ചെയ്യുമ്പോൾ അരിയുടെ അട തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചെമ്പാവിന്റെ അരിയുടെ അടയൊക്കെ കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ പല ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അട നല്ലോണം വേവാൻ ശ്രദ്ധിക്കുക, വേവിച്ചതിന് ശേഷം അതിന്റെ വെള്ളം നല്ലോണം രണ്ടു മൂന്ന് തവണ നല്ലോണം തണുപ്പിച്ചതിന് ശേഷം അത് തണുപ്പിച്ചതിന്റെ വെള്ളം വിറ്റ് കളയാൻ ശേഷം മാത്രം അട ഉപയോഗിക്കുക. അപ്പോൾ അതിന്റെ അത് സ്റ്റിക്കി പാട്ടൊക്കെ വെളിപ്പൊക്കോളും, പാടുപ്പത്തുവെച്ചാലും ചോട്ടി പിടിക്കാണ്ടിരിക്കും. പിന്നെ ശർക്കരപ്പാനി, അടയെ സംബന്ധിച്ചിടത്തോളം 1 കിലോ അടയ്ക്ക് നമ്മൾ സാധാരണക്ക് 2.5 കിലോ ശർക്കരയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇപ്പോ അത് ചില സ്ഥലങ്ങളിൽ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 2.5 വരെയാകാം, 2.5 താഴെപ്പോയാൽ ഒട്ടും മധുരം കാണില്ല. 2.5 കിലോ എന്തായാലും വേണ്ടിയത് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്താൽ 10 നാളികേരം ചെറിയ ചെറിയ തേങ്ങാപ്പാല് പിഴിയേണ്ടി വരും 1 കിലോ അടയ്ക്ക്. 10 നാളികേരം ചെറിയ തേങ്ങാപ്പാല് പിഴിഞ്ഞ് കഴിഞ്ഞാൽ 160 മില്ലിയോളം നമുക്ക് 1 പാലായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് 6 ലിറ്റർ 2 പാലോട് കിട്ടുവാണെങ്കിൽ അത് വെച്ചാൽ കടപ്രധാനമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞാൽ ചെയ്ത് നോക്കാം. അപ്പൊ കറക്റ്റായിട്ട് പിന്നെ സ്പൈസസ് ഇഷ്ടം ഉണ്ടെങ്കിൽ സ്പൈസസ് ചേർക്കാം. എല്ലാവരും ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഏലക്കൊക്കെ ഇപ്പൊ എല്ലാം മരുന്നടിച്ച് വരുന്ന ഭയങ്കര വിഷസാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുകയാണെന്നൊരു സ്പൈസസ് നമ്മൾ ഒഴിവാക്കുകയാണെന്നൊരു ഓരോന്നിന്റെയും അതാത് ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പാടപ്രസം വയ്ക്കുമ്പോഴും പരിസ്ഫോറസം വയ്ക്കുമ്പോഴും ഗോതമ്പ് പായസം വയ്ക്കുമ്പോഴും എല്ലാത്തിനും ഈ ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഏലക്കാട് സ്വാദമുള്ളൂ. ഇതിന്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന സ്പൈസസ് ചേർക്കണ്ട, നെയ്യ് ചേർക്കാം ഓക്കെ, ബാക്കിയുള്ള സ്പൈസസിനോടൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാവും നല്ലത്.
1: സ്പൈസസ് അവോയ്ഡ് ചെയ്ത് നല്ല കിട്ടിലമായിട്ടുള്ള പായസം കഴിക്കാം എന്നാണ് സാർ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അഞ്ചു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാസ്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: നിറ പറയും, നിലവിളക്കും, തുമ്പ പോകണം, പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഒരു ഓണക്കാലം ഇതാ വന്നെത്തി. ആശ്രയ FM 90

0: അരവിന്ദേ ആഘോഷം. Yes, once again we are back on the Onam special loudspeaker with me, RJ Sultana, on Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇതുവരെ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, യെസ്, ഇന്നത്തെ ഈ ഒരു ഷോയിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, നമ്മുടെ റെസിപ്പീസിനെ പറ്റിയും ഒരുപാട് ഓണം വിശേഷങ്ങളെ പറ്റിയും ഷെയർ ചെയ്യാനായിട്ട് പഴയുടെ മോഹനൻ നമ്പൂതിരി സാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറിനോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സാർ,
1: ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പല വെറൈറ്റീസ് ഓഫ് പായസങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ പ്രഥമനായിക്കോട്ടെ, പരിപ്പ് പായസമായിക്കോട്ടെ, അങ്ങനെ കുറെ. എന്നാൽ സാറിൻ്റെതായ ഒരു സ്പെഷ്യൽ പായസം റെസിപ്പി ഈ 2026 നമ്മുടെ ലിസണേഴ്സിനായിട്ട് ഒന്ന് പറയാമോ?
2: അല്ല, സ്പെഷ്യൽ പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനൊരു ഈ കൺവെൻഷണൽ ടൈപ്പ് പായസങ്ങൾ തന്നെയായിരിക്കും വയ്ക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അല്ലാണ്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് തവണ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ അവർക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ പടയുടെ കാര്യം പറയാം. അതുപോലെ പരിപ്പായാലും അതൊക്കെ ഈസിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഈ മറ്റുള്ള ഇന്നവേറ്റീവ് ഐഡിയാസ് ആണ് അത് പാചകം ചെയ്യുന്നയാളുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മളൊരാള് പറഞ്ഞു കൊടുത്ത് ചട്ടം വരും.
1: അപ്പൊ നമ്മുടെ ലിസണേഴ്സിനായിട്ട് സാറിൻ്റെതായിട്ടുള്ള ഒരു പോപ്പുലറായ ഒരു പായസം റെസിപ്പി ഷെയർ ചെയ്യാമോ?
2: അതിപ്പോ ഏറ്റവും നിങ്ങളുടെ ഇപ്പൊ വടക്കൻ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ചെറുപരിപ്പ് പായസമാണ് അവർക്ക് ഇഷ്ടം. തെക്കൻ കേരളത്തിലാണെങ്കിൽ അതൊന്നെങ്കിലും ഗോതമ്പായിരിക്കും, അല്ലെങ്കിൽ അവിടെ അറിയാം. അപ്പൊ ചെറുപരിപ്പിനെ കുറിച്ച് പറയാം. അതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് എത്തിക്കാൻ സാധനമാണല്ലോ. സാധാരണ എനിക്ക് ചെറുപരിപ്പ് നല്ല ഒരു ദിവസം നന്നായിട്ട് മൂക്കുന്ന രീതിയിൽ അടികട്ടിയുള്ള പാത്രത്തിലിട്ട് വറക്കേണ്ടി വരും. തെക്കനം നെയ്യ് കൂടി ചേർത്ത് നല്ലോണം വറുത്ത് കരിയാത്ത രീതിക്ക് വറുത്ത് തീർക്കണം. നല്ലോണം, അതായത് കടിച്ചാൽ പൊട്ടാവുന്ന രീതിക്ക്, നല്ലോണം കടിച്ചാൽ പൊട്ടാവുന്ന രീതിക്ക് ചുവപ്പ് നിറമാകുന്ന വരെ ചെറുപയറിന്റെ പരിപ്പ് നല്ലോണം വറുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളത് വീടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു കിലോ പരിപ്പെടുത്ത നമുക്ക് 6 ലിറ്റർ പായസമാണ് കിട്ടുക. 6 ലിറ്റർ പായസം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 19 പേർക്ക് കൊടുക്കാനുള്ള പായസം ഉണ്ടാകും. അതായത് 100 മില്ലി വെച്ചിട്ടാണെങ്കിൽ 6 ലിറ്റർ പായസം ഉണ്ട്, 60 പേർക്ക് കൊടുക്കാം. അപ്പൊ അത്രയൊന്നും ആവശ്യമില്ല എന്നല്ല, 1 കിലോ പരിപ്പെടുത്താം. 1 കിലോ പരിപ്പെടുത്താൻ എന്തായാലും നിങ്ങൾക്ക് 3 ലിറ്റർ പായസം ഉറപ്പാണ്. പിന്നെ അതിൻ്റെ അത് വലിയ വ്യത്യാസം വരില്ല. 1 കിലോ പരിപ്പൊക്കെ ആണ് നിങ്ങൾക്ക് ഇതുപോലെ വറുത്തെടുത്തിട്ടാണ് കുക്കറിൽ നിങ്ങൾക്ക് വേവിക്കാൻ പറ്റും. എന്നിട്ട് ശർക്കരപ്പാന, ഇപ്പൊ 1 കിലോ ചെറുപയർ പരിപ്പിന് 2 കിലോ ശർക്കരയാണ് വേണ്ടത്. 1 കിലോ ചെറുപയർ പരിപ്പെടുത്ത 1 കിലോ ശർക്കര എടുക്കുക. 1 കിലോ ശർക്കര എടുത്ത് ഉരുക്കി അരിച്ച് ശർക്കരപ്പാനിലേക്ക് കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ പരിപ്പെടുത്ത് മാറ്റിയിട്ട് നല്ലോണം വരട്ടി അതിന്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. 1 കിലോ ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്, നിങ്ങൾ 4 നാളിയെടുക്കുക. 4 നാളിയെടുത്തിട്ട് അതിന്റെ 1 പാൽ നിങ്ങൾക്ക് ഒരു 75 മില്ലി കൂടുതൽ കിട്ടില്ല, മാക്സിമം 25 മില്ലി കിട്ടും. അപ്പൊ അതിന്റെ 2 പാൽ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ എടുക്കുക. 2 ലിറ്റർ 2 പാൽ ചേർത്തിട്ട് അത് തിളച്ച് കുറുകി വരുമ്പോൾ തീ എടുത്തിട്ട് 1 പാൽ ചേർത്തിട്ട് നെയ്യ് ഒഴിച്ചാൽ മതി. പൈസ ഇഷ്ടമാണ് ചേർക്കാം. പിന്നെ അതെ നാളികേരോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുന്നുണ്ടെങ്കിൽ വറുത്തിടാം, അതൊക്കെ അവനവന്റെ ഇഷ്ടമാണല്ലോ. അപ്പൊ ഇതിന്റെ അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള
1: ഈ പായസത്തിന്റെ റെസിപ്പി കേട്ടപ്പോ തന്നെ എന്റെ വായിൽ ഇങ്ങനെ കപ്പൽ ഓടുകയാണ്. അപ്പൊ എന്തായാലും ആളുകൾ എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
2: ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പായസമാണ് നമ്മൾ പറഞ്ഞത്.

0: മെറ്റ്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലക് ജി മാർട്ട്
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ഏവർക്കും വൈഎസ് ഹാർഡ്വെയർസ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: അരവിന്ദേ ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ദി ഓണം സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന. അങ്ങനെ നമ്മൾ ഒരുപാട് ഓണ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് വരികയാണല്ലേ. അപ്പൊ നമ്മളോടൊപ്പം പഴയടം മോഹനൻ നമ്പൂതിരി സാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് യുവതികളും യുവാക്കളുമാണ് ഈ പാചക പ്രേമികളായിട്ട് ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് ഒക്കെ എടുത്തിട്ട് പഠനത്തിനായിട്ട് പോകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പാചക പ്രേമികളായിട്ടുള്ള കുട്ടികളോട് സാറിന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്?
1: അവരോട് പറയാനുള്ള ക്ഷമ ആദ്യം ശീലിക്കാന്നുള്ളത് പാചകത്തിന് ഏറ്റവും കൂടുതലുണ്ട് ക്ഷമയാണ്. പിന്നെ ഏത് സാഹചര്യത്തിലും പാചകം ചെയ്യാനുള്ള മനസാന്നിധ്യം ഉണ്ടാവുക. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയെന്നല്ല, കിട്ടുന്ന സൗകര്യത്തിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കുക. പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഈ ഭക്ഷണം കഴിക്കുന്നുണ്ട് അയാൾക്ക് യാതൊരു വിധ ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാവാതിരിക്കത്തക്ക രീതിയിൽ നമ്മൾ പാചകം ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്ന എൻ്റെ അകത്ത് ഒരുപാട് അനഫലേഷണീയമായ പ്രവണതകളൊക്കെ കണ്ടുവരുന്നുണ്ട്. മറ്റു ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള സംഭവം അതൊക്കെ ഒഴിവാക്കിയിട്ട് ജനുവൻ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പായസങ്ങളൊക്കെ കൊടുത്താൽ കഴിക്കുന്ന ആൾക്കും നല്ലതായിരിക്കും, നമുക്ക് മനസ്സിൽ സംതൃപ്തി കിട്ടുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ പരിസരം, പാചകം ചെയ്യുന്ന സ്ഥലവും പാചകം ചെയ്യുന്ന പരിസരവും നമ്മുടെ സ്വയവും ഏറ്റവും കൂടുതൽ ഹൈജീനിക് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക.
0: ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ഇന്നത്തെ ഈ ഉത്രാട ദിനത്തിൽ ജോയിൻ ചെയ്തതിന് ആൻഡ് ഓൾസോ സാറിനും സാറിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്റെയും ആശ്രയ എഫ് എം 90 പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: എല്ലാ ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്റെയും കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞോളൂ.
0: ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെന എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
9: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
10: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തുകളെ.
9: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
8: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
11: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

ഹായ് ഹലോ, നമസ്കാരം, ഗുഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് സാധാരണ നമ്മൾ APLന്റെ സമയമാണ്, ലാസ്പ്രേയ പ്രീമിയർ ലീഗ് എന്ന ഗെയിമിംഗ് പ്രോഗ്രാമിന്റെ സമയമാണ്. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു ദിവസമാണ് ഇന്ന് ഉത്രാടമാണല്ലേ. ഉത്രാടം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ സജീവമായിട്ടുള്ള ഓണച്ചന്തകളും അതുപോലെ തന്നെ തിരക്ക് പിടിച്ചുള്ള വൈകുന്നേരങ്ങളും ഒക്കെയാണ്. ആക്ച്വലി ഇതിഹാസ രാജാവായിട്ടുള്ള മഹാബലിയുടെ ആ ഒരു സജീവമായിട്ടുള്ള വരവും അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് തിരുവോണത്തിന് മുമ്പുള്ള ഒരു ദിവസമാണ് ഉത്രാടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിലിന്റെ മനോഹരമായ ഒരു വൈകുന്നേരത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സമയമാണല്ലേ. എന്തായാലും ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ നമ്മുടെ കൊട്ടാരക്കരയിൽ എങ്ങനെയാണ് കൊണ്ടാടുന്നത്, നമ്മുടെ കൊട്ടാരക്കരക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു ഉത്രാടപ്പാച്ചിൽ കടന്നു പോകുന്നത് എന്നറിയാനായിട്ട് ഞങ്ങളിതാ എല്ലാവരും ഒരുമിച്ചിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആളുകളിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിയെഴുതിയ മാസ്റ്റർ ബ്രെയിൻ. തിയേറ്ററുകളിൽ കയ്യടികളുടെ ആരവങ്ങൾ തീർത്ത, പ്രേക്ഷക സിനിമകളിൽ തീ പടർത്തുന്ന മാസ് ഡയലോഗുകൾ സമ്മാനിച്ച വാക്കുകളുടെ മാന്ത്രികൻ. എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം തിരുവോണ ദിനത്തിൽ രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
9: ഞാൻ മുരളി ഗോപി, ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
8: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
2: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC Road, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
12: ഓക്കെ, അപ്പൊ ഇന്ന് ഉത്രാടമാണ്. ഉത്രാടമായിട്ട് നമ്മളിതാ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചന്തമുക്കിനടുത്തുള്ള മാർക്കറ്റിലാണ്. അപ്പോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ആളുകൾ ഉത്രാടപ്പാച്ചിലൂടെ കടന്നു പോകുന്നതെന്നും ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നും നമുക്കിതാ കേട്ടറിയാനായിട്ട് ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പേരെങ്ങന?
13: അജയകുമാർ.
12: അജയകുമാർ, വീട് ഇവിടെ അടുത്ത്
13: തന്നെയാണോ? ഓക്കെ,
12: വീട്ടിലാരൊക്കെ ഉണ്ട്?
13: വീട്ടിൽ ഞാനും വൈഫും രണ്ടു മക്കളും.
12: ഓക്കെ, അപ്പൊ ഇന്ന് ഉത്രാടമായിട്ടും ഡ്യൂട്ടിക്ക് വന്നിരിക്കുകയാണ്. സാധാരണ ഉത്രാടത്തിന് അന്ന് ഡ്യൂട്ടിക്ക് വരാറുണ്ടോ?
13: വരാറുണ്ട്.
12: നമ്മൾ പൊതുവെ പറയാറുണ്ട് ഉത്രാടം എന്ന് പറയുന്നത് ഓണത്തിന് മുന്നോടിയായിട്ട് ഒരുക്കുന്ന ഒരു സമയമാണ്. ഓണത്തിന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു ഉത്രാട പാച്ചിലിന്റെ സമയമാണ്. പക്ഷെ ചേട്ടനെ സംബന്ധിച്ച് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല?
13: എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, നമ്മൾ വരുന്നതാണ്.
12: ഓക്കെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ.
13: നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തും.
12: ഓക്കെ, അപ്പൊ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റിലോട്ടൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക.
13: അതെ അതെ അതെ.
12: ഓക്കെ, ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെ സ്പെഷ്യൽ ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്?
13: ഇപ്രാവശ്യത്തെ ഓണം മക്കളുമായിട്ട് അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്.
12: എല്ലാ പ്രാവശ്യവും മക്കളുമായിട്ട് തന്നെ അടിച്ചു പൊളിക്കുന്നേ?
13: എല്ലാ പ്രാവശ്യമായിട്ടും മക്കളുമായിട്ട് അടിച്ചു പൊളിക്കാൻ തീരുമാനിക്കുന്നത്.
12: ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്രാവശ്യവും അടിച്ചു പൊളിക്കുക ഓണം. എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം അറിയിക്കാണ് കേട്ടോ.
13: ഓക്കെ ഓക്കെ, ഹാപ്പി ഓണം.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil, Kannadakalude, Vipulamaya Shekaram. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara. Air Ticketum, Visayamini, Mithamaya Nirakkil, Campus Travels, Kottarakara. Contact 999-5873-115.
2: Moonamin Mude Crunch, Aarogyathinte Punch.
1: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
11: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്ക്
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO certified civil engineers and builders. Contact 9447171.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: യെസ്, അങ്ങനെ നമ്മുടെ കൊട്ടാരക്കരയിലെ ഓണവിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദാ ഉത്രാടത്തിന്റെ തിരക്ക് എവിടെ വരെ ആയി എന്നൊക്കെ അറിയാനായിട്ട് ദാ തൊട്ടടുത്തൊരു അമ്മച്ചിയുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്മച്ചി പേരെന്താ?
8: പേരിന്ദിര.
7: അമ്മച്ചി, ഇന്ന് ഉത്രാടമാണല്ലേ, ഉത്രാടമായിട്ട് എന്താണ് പരിപാടി? പച്ചക്കറിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ?
8: എല്ലാം വാങ്ങിച്ചു മോളെ, എല്ലാം വാങ്ങിച്ചു. ഓണത്തിന്റെ എല്ലാം ഒരുവിധം എല്ലാം ശരിയായി.
7: ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു?
8: സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു കച്ചവടം ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ ഇന്നുള്ള നാളത്തേക്ക് മാറ്റി വെച്ചു.
7: കച്ചവടം ഉണ്ടായതുകൊണ്ട് ആ കച്ചവടമൊക്കെ ഒന്ന് മാറ്റി വെച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇതിനു വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചല്ലേ. ഇന്ദ്രാ, നമ്മൾ ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നേ
8: പണ്ടത്തെ പഴമൊഴി ഇല്ലേ മോളെ, ഉത്രാടത്തിനാണ് നമ്മൾ എല്ലാ വീടുകളിലും ഓണത്തിന്റെ തുടക്കം.
7: തിരുവോണത്തിന്റെ തലേ ദിവസമാണല്ലോ ഉത്രാടം. ആ ദിവസത്തിനുള്ള ആ തിരക്കൊക്കെ ആ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നല്ലേ.
8: അതെ അതെ അതെ.
7: നാളെ എന്താണ് മെയിൻ ആയിട്ടും സദ്യക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്?
8: നാളെ സാധാരണ ഓണത്തിന്റെ ഫസ്റ്റ് ദിവസം അത്. അപ്പൊ നമ്മൾ എല്ലാം ഒരുക്കി സദ്യ നാളെ തൊട്ട് തുടങ്ങും. പക്ഷേ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ചില ദിവസങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ പരിസ്ഥിതികളല്ലേ. അപ്പൊ അതനുസരിച്ച് ഓരോന്നേക്കൊണ്ടിരിക്കും.
7: മെയിൻ ആയിട്ട് എന്തൊക്കെ കറികളാ സദ്യയിൽ ഉൾപ്പെടുത്തുന്നേ?
8: തിരുവോണത്തിന്റെ അന്നാണ് മെയിൻ ആയിട്ട് എല്ലാ കറികളും, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അച്ചാർ ഐറ്റം എല്ലാം കാണും. പിന്നെ പച്ചടി, അവിയല്, തോരന്, സാമ്പാറ്, പുളിശ്ശേരി, മോര്, പരിപ്പ്, പപ്പടകം, കാവറുത്തത്, പിന്നെ ചക്കര വരട്ടി, കളിയോടയ്ക്ക, പഴം, പായസം, ഇത്രയും കൂട്ടിയാണ് തിരുവോണത്തിന്റെ അന്ന് ഫുള്ളും.
7: ഇത്തവണയും കൊച്ചുമക്കളൊക്കെ സഹായിക്കും അല്ലെങ്കിൽ അമ്മച്ചി ഒറ്റയ്ക്കാണോ ഉണ്ടാക്കണേ?
8: അമ്മാമ 12 മണിക്ക് മുമ്പേ സദ്യ എല്ലാം ഒരുക്കിയിരിക്കും. നമ്മുടെ പഴയ സാങ്ങി അനുസരിച്ച് 12 മണിയാകുമ്പോഴത്തേക്ക് സദ്യ എല്ലാം ഒരുക്കി മക്കളെ എല്ലാം നിരത്തിയിരുത്തി ഉച്ചയ്ക്ക്.
7: 12 മണിയാകുമ്പോഴേക്കും ഇന്ദിരാമ്മയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാല്ലേ?
8: കഴിക്കാം കഴിക്കാം.
7: ഇപ്പോ ഇന്ദിരാമ്മയ്ക്ക് ഓണം എന്ന് പറയുമ്പോ കുട്ടിക്കാലത്തെ ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മ എന്തായിരിക്കും മനസ്സിലേക്ക് വരുന്നത്?
8: ഇന്നത്തെ കാലം അതൊരു ഓണം തന്നെ ആയിരുന്നു മക്കളെ. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്ന ഓണം ഒന്നും ഇല്ലെങ്കിൽ തന്നെ പിന്നെ കൊച്ചുമക്കളും മക്കളും അതിന്റെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ടൊരു സന്തോഷം. ഇപ്പൊ എനിക്ക് 73 വയസ്സായി. ഇപ്പൊ എന്റെ കൊച്ചുമക്കളും മക്കളും എല്ലാം ആയിട്ട് നമുക്ക് ഓണം കൊള്ളുന്ന ഒരു ഭയങ്കര സന്തോഷമില്ല.
7: എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോ അതൊരു സന്തോഷമാണ്.
8: അതെ അതെ, ഒത്തൊരുമിച്ച് നമ്മള് ഓണം എല്ലാരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് സദ്യ കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നേ നമ്മള്.
7: അപ്പൊ ഹാപ്പി ഓണം.
8: ഹാപ്പി ഓണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
7: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticketum visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115.
3: Cheta, ee onathinte veettil furniture athu Malaysian trip.
4: Ee paranja rendu orumich aayalo.
3: Orumich aayittano.
5: Nimus Furniture Ultimate Onam Fest up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ഏവർക്കും ഹോം ടോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: അപ്പൊ നമ്മുടെ ഉത്രാളപ്പാച്ചിലായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊട്ടാരക്കര ചന്ദമുക്ക് മാർക്കറ്റിൽ നിന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. ചേട്ടാ, പേരെന്താണ്?
13: പേര് രാജപ്പൻ.
12: രാജപ്പൻ ചേട്ടാ, എന്ത് ചെയ്യാ ഇവിടെ?
13: ഇവിടെ ബിസിനസ് ചെയ്യുവാണ്.
12: വൻ ബിസിനസ് ഒക്കെയാണ്?
13: വൻ ബിസിനസ് അല്ല,
12: ചെറിയ ബിസിനസ് ആണ്. അതൊക്കെ പോട്ടെ, കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്?
13: കച്ചവടം വളരെ തെറ്റില്ലാതെ ഞങ്ങൾ നടന്നു പോകുന്നുണ്ട്. പിള്ളേർ അരി മേടിച്ച് നടക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല,
12: വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഉത്രാടപ്പാച്ചിലായിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മുടെ ഓണം ഒക്കെ എവിടം വരായി?
13: ഓണം ഇവിടെ മാർക്കറ്റ് ഓണം കച്ചവടം വളരെ മോശമാണ്. നമ്മളെ ആൾപാസിയും കുറവാണ്.
12: വീട്ടിൽ
13: പോകണ പിള്ളേർക്കെന്താ അറിയാലോ, നമ്മുടെ രാവിലെ ഇറങ്ങി വന്ന് പാലാത്രി കയറി പോകും.
12: എന്നാലും നമുക്ക് നമ്മുടെ നേരം ഓണമൊക്കെ ഇല്ലേ?
13: ഒരു ഓണമുണ്ട്. ഞാൻ ഇന്ന് മീൻകറിയും ചോറും ആയിരുന്നു എനിക്ക്.
12: ഓക്കെ, അപ്പൊ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
13: രാവിലെ പോകുമ്പോൾ രാത്രി പോകുമ്പോൾ കൊണ്ടുപോകും.
12: രാവിലെ വന്ന് രാത്രി പോകുമ്പോൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇത്തവണത്തെ നമ്മുടെ തിരുവോണത്തിന് എന്താ പ്ലാൻ? എന്താണ്?
13: എനിക്ക് അങ്ങനെ പ്രത്യേക പ്ലാൻ ഒന്നുമില്ല. ഓണം എന്ന് വെച്ചാൽ നെല്ലിന് ഓണം ഒത്തു വരുവാണ്.
12: നല്ല, അപ്പൊ രണ്ടിന്റെ കൂടി ആഘോഷം ഒന്നിച്ചാണ് ഇത്തവണ. രണ്ടും ഒന്നിച്ചേ
13: വരും.
12: എന്താണ്?
13: തലയ്ക്ക് വശം പിറ്റേശായിട്ട് വരുന്നുണ്ട്.
12: ഓക്കെ, അപ്പൊ രണ്ട് ഉത്സവമാണ് ഒന്നിച്ച് ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്.
13: പക്ഷെ ഉത്സവം എന്ന് പറയുന്നത് ഇപ്പൊ തിരുവോണത്തിനുള്ള പരിപാടികളെ കാണും, മറ്റുള്ളത് ഒഴിവാകും.
12: ഓക്കെ, അതൊക്കെ പോട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
13: വീട്ടിൽ എനിക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു മരുമോളുണ്ട്, രണ്ട് കൊച്ചുമക്കളുണ്ട്, ഒരു മോനുണ്ട്. ഞങ്ങൾ അഞ്ചു പേരുണ്ട് കുടുംബത്തിൽ.
12: എന്തായാലും കച്ചവടം ഒക്കെ ഇപ്പൊ ഇച്ചിരി മോശമാണ്. ഓണ കച്ചവടം എന്ന് പറഞ്ഞൊക്കെ എന്തായാലും നന്നായിട്ട് പോട്ടെ കേട്ടോ.
13: മാർക്കറ്റ് അങ്ങനെ ആയിപ്പോയി കാര്യം. മാർക്കറ്റ് താഴെ കിടക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ വരുമയില്ല. മാർക്കറ്റ് ഇവിടെ വന്നപ്പോഴേ എല്ലാവർക്കും 90 സാമാന ബിസിനസ് തകരാറാണ്. പിന്നെ ഓരോരുത്തരും നിർത്തിയിട്ട് പോയവർ ഒരുപാട് പേരുണ്ട്. കണ്ട ഇവിടെ കിടക്കുന്ന കടയൊക്കെ കാലിയാണ്, അവർക്ക് നിർത്തിയിട്ട് പോയതാണ്. അതുപോലെ നിർത്താതെ പോകുന്നതെന്ന് വെച്ചാൽ ഒരുമാതിരി പിടിച്ചു നിൽക്കുന്നവർ അങ്ങ് ഓടിപ്പോകും.
12: ഇനിയും മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം.
13: ഹാപ്പി ഓണം.
12: ഓക്കെ
13: ഓക്കെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: ഈ ഓണത്തിന് കിട്ടില്ലെന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026.
7: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
8: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
11: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
10: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
11: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
10: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
11: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
10: ഒന്ന് പോ മനുഷ്യ.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
12: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: അങ്ങുവാനക്കോണിൽ കിളിയെ, ചിരി തൊട്ട് വെൺമതി തുടങ്ങി 100-ലധികം ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ

0: ഓം ശാന്തി ഓഷാന എന്ന മൂവിയിലെ മന്ദാരമേ എന്ന പാട്ടിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്നും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ദി പോപ്പുലർ മലയാളം ലിറിസിസ്റ്റ് മനു മജീദ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 7 മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വെരി ഹാപ്പി ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 27
1: വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നറുക്കെടുപ്പിലൂടെ
2: ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപുനന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
9: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യെസ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ആസ്ട്ര എഫ് എം 90 ടീം കൊട്ടാരക്കരയിലെത്തി കൊട്ടാരക്കരയുടെ ഓണവിശേഷങ്ങളും ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: സ്വപ്ന.
0: സ്വപ്ന ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: വീട് മൈനറ്റിയപ്പറമ്പ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ മോള്, ഭർത്താവ്.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പിയാണ്.
0: അപ്പൊ ഓണം ഒരുക്കങ്ങൾ ഇടം വരെയായി?
1: ആയിക്കൊണ്ടിരിക്കുന്നു.
0: നാളെ ഓണമാണല്ലോ.
1: പകുതിയായി.
0: ഡ്രസ്സൊക്കെ എടുത്തോ?
1: ആ, ഡ്രസ്സൊക്കെ എടുത്ത്.
0: ഭക്ഷണത്തിനുള്ള പച്ചക്കറിയൊക്കെ മേടിച്ചു?
1: എല്ലാം റെഡിയാക്കി.
0: എല്ലാം റെഡിയാക്കി.
1: ഓക്കെ.
0: ഓക്കെ, അപ്പൊ നാളെ വെക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്തായിരിക്കും വീട്ടില്?
1: സ്പെഷ്യൽ ഐറ്റം പായസം, ചോറ്
0: കറി. ഭക്ഷണ പ്രേമിയാണോ?
1: ഭക്ഷണ പ്രേമി. ഒരുപാട് ഉള്ളത് ആവശ്യമായി കഴിക്കുക.
0: ഒരുപാടൊന്നും ഇല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി
1: കഴിക്കുക.
0: കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ?
1: അതല്ലല്ല, നമുക്ക് വിശപ്പിന് വേണ്ടി കഴിക്കുക. പിന്നെ ഒരു ഓണം അല്ലേ, ഓണത്തിന് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ എത്രയോ ആൾക്കാർ ഓണം ആഘോഷിക്കാതെ നടക്കുന്നത്. അതൊക്കെ നമുക്ക് വിശം പോകണം എങ്കിൽ നമ്മൾ ഇതിനടുത്ത് നമ്മൾ ഓണം ആഘോഷിക്കുന്നു.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നാളെ അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം കേട്ടോ.
1: ഹാപ്പി.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കൊട്ടാരക്കരയുടെ ഓണ ഒരുക്കങ്ങളും വിശേഷങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഉത്രാടമാണ്. ഒരുപാട് പേര് ഇങ്ങനെ നമ്മുടെ ചന്തയിലും കമ്പോളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. കാരണം വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരു ഓണമാണ്. അപ്പൊ അടുത്ത ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് വിശേഷങ്ങളും ഒരുക്കങ്ങളെ പറ്റി അറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്ര എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ ഒരുക്കുന്ന ലെക്സോണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: പരിസ്ഥിതി സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
9: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
11: ബാലാജ് ഓംബ്രേ വെറും 3,999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5,999.
12: കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
13: ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
14: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
15: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ
6: നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: അപ്പൊ ഉത്രാട പാച്ചിലിന്റെ ഭാഗമായിട്ട് നമ്മളിതാ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ കൊട്ടാരക്കര ചന്തയിലൂടെ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇത് അടുത്ത ഒരാള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, പേരെങ്ങനെ ഉമ്മ?
8: ഹസീന.
7: ഹസീന, വീടിവിടെ അടുത്താണോ?
8: അടുത്താണ്.
7: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
8: വീട്ടിൽ ചേട്ടനുണ്ട്, മകനുണ്ട്, വേറെ ആരുമില്ല.
7: ഓക്കെ. ഉത്രാട പാച്ചിലെന്ന് പറയുമ്പോ പൊതുവെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കവും കാര്യങ്ങളൊക്കെ. അപ്പൊ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്?
8: കച്ചവടമൊക്കെ നല്ല പൊടി പിടിക്കുന്നുണ്ട്.
7: പൊടി പിടിക്കുന്നുണ്ട്. നല്ല രീതിക്ക് മുറുക്കാനൊക്കെ വാങ്ങിക്കാനും നാരങ്ങ വാങ്ങിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്.
8: ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക.
7: ഓക്കെ. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെ സ്പെഷ്യൽ ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്?
8: സ്പെഷ്യൽ ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക.
7: എങ്ങനെയാ സ്പെഷ്യൽ ആക്കുന്നേ? ഇപ്രാവശ്യം സദ്യക്ക് എന്തൊക്കെ വെക്കാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്?
8: സദ്യക്ക് പ്രഥമനും എല്ലായിട്ട് സദ്യ ഒരുക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്.
7: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഉത്രാടമൊക്കെ ആയിട്ട് പൊതുവെ ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടോ?
8: ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല.
7: അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടന്നു പോകുന്നല്ലേ. അപ്പൊ ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാരും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോ ഉമ്മ എങ്ങനാ, കട അടച്ചിട്ട് ഇനി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വൈകുന്നേരം ഇറങ്ങണോ?
8: ഇല്ല ഇല്ല, ഞങ്ങൾ എല്ലാ സാധനം നേരത്തെ വാങ്ങിച്ചു.
7: നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉത്രാട പാച്ചിൽ എന്നുള്ളൊരു സംഭവം ഉമ്മയ്ക്കില്ലല്ലേ?
8: ഞങ്ങൾക്ക് ഇവിടെ ഉത്രാട പാച്ചില്.
7: ഓക്കെ. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം അറിയിക്കുകയാണ് കേട്ടോ.
8: ഹാപ്പി ഓണം.

0: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
1: ഹേയ്, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിയനാഥ്.
3: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
5: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
0: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
9: ഈ ഓണം പൊന്നോണമാക്കൂ ചെന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
10: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദലജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ബോബു നന്ദലജ് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
10: യെസ്, അപ്പോ ഇന്ന് ഉത്രാടമാണ്. നമ്മുടെ കൊട്ടാരക്കരയിലെ ഓണവിശേഷങ്ങൾ, ഓണത്തിരക്ക് എന്തായി എന്നറിയാനായിട്ട് നമ്മൾ ഇതാ എത്തി നിൽക്കുന്നത്. നമ്മുടെ ആശ്രയ FM 90 ടീമും എത്തി നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോ ഉത്രാടത്തിന്റെ തിരക്ക് എന്തൊക്കെയാണെന്ന് പറയാനായിട്ട് ഇതാ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെന്താണ്?
11: ശ്യാം
10: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
11: വിശേഷങ്ങൾ ഓണത്തിന്റെ ഒരു തകൃതിയിലാണ്. ഓണം എന്ന് പറയുമ്പോ കാണാൻ പറ്റും, ഓണം ഉണ്ണണമെന്നാണ്.
10: അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ആഘോഷപരമായിട്ടൊക്കെ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും ആഘോഷം ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്.
11: ഇതുവേ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇനിയിപ്പം നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് കണ്ടപ്പോ അങ്ങനെയാണ്. കഴിഞ്ഞ വർഷത്തോടെ അല്ല, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓണത്തെ പക്ഷെ ഇപ്പൊ ഒരു പമ്മലാണ്. എന്തായാലും ഈ മഴ ഒക്കെ ആയിരിക്കാം.
10: വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ?
11: സാധനങ്ങളൊക്കെ മേടിച്ചു. മേടി ലാസ്റ്റ് വരെ മാവേലി വന്നിരിക്കുവാന്ന്, ഭയങ്കര ക്യൂ. വൈഫ് പോയി മേടിച്ചോണ്ടിരിക്കുകയാണ്, അയാളെ നിക്കുക.
10: ഓണത്തിന് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതായിരിക്കും?
11: അടപ്രഥമനാണ്,
10: പായസപ്രിയനാണ്.
11: ക്രിക്കറ്റ് മേടിക്കുന്നുണ്ട്, മേടിച്ച് നമുക്ക് ചെറുതായിട്ട് രീതി തട്ടിക്കൂട്ടാനാണ് നോക്കുന്നത്.
10: ഇത്തവണത്തെ ഓണം പായസം ഒക്കെ കൂട്ടി അതിഗംഭീരമായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണല്ലേ.
11: ഒരു ചെറിയ രീതിയിലുള്ള പരിശ്രമത്തിലിരിക്കുവാണ്.
10: എന്തായാലും ഇത്തവണത്തെ ഓണം ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ നല്ല സദ്യയൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ആഘോഷിക്കാട്ടോ. ഹാപ്പി ഓണം.
11: ഹാപ്പി ഓണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസ്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
8: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശ്

0: കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്നും ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
0: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: നമ്മുടെ ഉത്രാടപ്പാച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചന്തമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്ത് ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ. ചേച്ചി പേരെന്താണ്?
6: റജീന.
5: റജീന, വീട് എവിടെയാ?
6: വീട് കൊട്ടാരക്കര.
5: കൊട്ടാരക്കര തന്നെയാണ്. അപ്പൊ ഇവിടെ ഓണത്തിന്റെ പരിപാടിയൊക്കെ എവിടെ വരായി?
6: ഓണത്തിന്റെ പരിപാടി നല്ലപോലെ നടക്കുന്നുണ്ട്.
5: നല്ലോണം നടക്കുന്നു. ഇത്തവണ വീട്ടിൽ എന്താണ്, വീട്ടിൽ തന്നെ ആണോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, പുറത്തൊക്കെ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശമുണ്ടോ?
6: പുറത്തോട്ടൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
5: എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്?
6: കൊല്ലം, ആലപ്പുഴ.
5: ആലപ്പുഴ, ഇങ്ങനെയൊക്കെ കറങ്ങാം. വീട്ടിലായിരിക്കും?
6: വീട്ടില് ഹസ്ബൻഡ്, ഞാൻ, രണ്ട് മക്കള്.
5: മക്കളൊക്കെ എത്രയൊക്കെ പഠിക്കുന്നത്?
6: മോള് 10-ൽ, 3 പ്ലസ് ടു കഴിഞ്ഞു.
5: അപ്പം വീട്ടിലും ഓണപ്പരിപാടിയുടെ ഒക്കെ സ്കൂളിലൊക്കെ ആയിട്ടുള്ള അതിന്റെ തിരക്കിലായിരിക്കുമല്ലോ.
6: അതെ അല്ലേ.
5: ഓക്കെ, അപ്പം ഓണത്തിന് വീട്ടിൽ സദ്യക്ക് ഉണ്ടാക്കാറുണ്ടോ?
6: സദ്യ ഉണ്ടാക്കാറുണ്ട്.
5: സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് എന്താ?
6: പായസം.
5: പായസം തന്നെ. എല്ലാവർക്കും ഭയങ്കര പായസത്തിനോട് ഭയങ്കര താല്പര്യമാണ്. എന്താണ് ചേച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണ് ഓണത്തിന്?
6: അടപ്രഥമൻ.
5: അടപ്രഥമനാണല്ലേ. ഓക്കെ, അപ്പൊ ഓണമൊക്കെ വീട്ടിൽ ഓണം എവിടെ വരായി?
6: വീട്ടിലെ ഓണം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കൊണ്ട് മേടിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുക.
5: ആണ്, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്തവണ ഓണം അടിച്ചു പൊളിക്കാൻ റെഡി അല്ലേ?
6: അതെ അതെ.
5: അപ്പൊ എന്തായാലും ഹാപ്പി ആണ്.
6: ഓക്കെ, ഹാപ്പി ആണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അട്ടിപ്പൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്ത ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 couples കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: യെസ്, അപ്പൊ നമ്മളങ്ങനത്തെ കൊട്ടാരക്കരയുടെ ഓണാഘോഷങ്ങളെ പറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഉത്രാടത്തിന് അത് വൈകിട്ട് ഇന്ന് ഒരുപാട് തിരക്കോടെ കാണുന്നുണ്ട്. കമ്പോളങ്ങൾ എല്ലാം നല്ല തിരക്കിലാണ്. അപ്പൊ അതേ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. പച്ചക്കറിയോ എന്തെങ്കിലും വാങ്ങാൻ വന്നെയാണോ? പേരെങ്ങനെയാ?
13: അംബികാകുമാരി.
12: അംബികാകുമാരി, അംബിക ചേച്ചി വീടെവിടെയാ? എലങ്ങറയിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
13: വീട്ടിൽ ഞാനും അമ്മയും എന്റെ മോളും ഉണ്ട്.
12: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു? അപ്പൊ നാളെ തിരുവോണമാണ്, എങ്ങനെയാ ഒരുക്കങ്ങളൊക്കെ?
13: എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി.
12: പൂർത്തിയായി?
13: ആ, പൂർത്തിയായി.
12: ഓക്കെ. സാധനങ്ങളെല്ലാം മേടിച്ചു?
13: വാങ്ങിച്ചു, വാങ്ങിച്ചു.
12: ഓണക്കോടി വാങ്ങി?
13: വാങ്ങി.
12: എല്ലാം വാങ്ങി?
13: എല്ലാം.
12: ഫുൾ സെറ്റ് ആണ്, ഫുൾ പവറിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അടുത്ത ദിവസം ഇനി ഓണത്തെ വരവേറ്റാൻ മാത്രം മതി.
13: മതി മതി.
12: ശരി, അപ്പോഴേ വീട്ടിലെ നാളത്തെ ഭക്ഷണം ഒക്കെ എന്താ?
13: സാധാരണ ഓണത്തിന് പച്ചടി, അവിയൽ, തോരൻ, ഇഞ്ചി, അച്ചാറ്, പിന്നെ പായസം, ചോറ്, പരിപ്പ്, പപ്പടം, സാമ്പാറ്, പുളിശ്ശേരി,
12: എല്ലാം ഉണ്ട്.
13: എല്ലാം ഉണ്ട്.
12: ഓക്കെ. ഭക്ഷണ പ്രേമിയാണോ?
13: അത്ര വലിയ ഭക്ഷണ പ്രേമിയൊന്നും അല്ല.
12: അത്രയൊന്നും അല്ല. ഓണം ആയതുകൊണ്ട് നമ്മൾ സദ്യയൊക്കെ വെച്ച് നമ്മൾ. അപ്പോഴേ പായസം കഴിക്കാൻ ഇഷ്ടമാണോ?
13: പായസം കഴിക്കും.
12: ഷുഗർ ഉണ്ടോ?
13: ഇല്ല ഇല്ല.
12: ഷുഗർ ഇല്ല. ദൈവമേ, ദൈവഭാഗ്യമുള്ള കുട്ടിയാട്ടോ.
13: കുട്ടി അമ്മ അമ്മ.
12: ശരി ശരി. അപ്പം ഓണം എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് ആദ്യം ഓടിക്കുന്ന ഒരു ഓർമ്മ എന്താ?
13: ഓണം നമ്മുടെ ചെറിയ പരുവത്തിലെ സമയത്തൊക്കെ കളിച്ച് നടക്കുന്ന നല്ല ഒരു സന്തോഷം. അപ്പം പിന്നെ പ്രായമൊക്കെ ആയി വരുമ്പോ അത്ര ഒരു സന്തോഷമില്ല.
12: പണ്ടത്തെ ആഘോഷങ്ങളൊന്നും ഇപ്പൊ ഇല്ല.
13: ആ, അത്രയും പിള്ളേർക്ക് വലിയ സന്തോഷം ഇല്ല. അല്ലാത്ത ഓരോ രീതികളില്ലല്ലയോ. വന്നിപ്പോ പിള്ളേരൊക്കെ എല്ലാ വീടുകളിലും 4-5 ആൾക്കാരില്ലയോ, കുട്ടികളൊക്കെ. അപ്പൊ 1-2 എല്ലാം അണുകുടുംബം ആയില്ലേ.
12: ശരി, അപ്പൊ എന്തായാലും എനിവേ ഹാപ്പി ഓണം, അടിച്ചു പൊളിക്കാട്ടോ.
13: ഓ, എല്ലാവർക്കും ഹാപ്പി ഓണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബംബർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സ് ഓണം.
5: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: എന്തായാലും ഉത്രാട പാച്ചലിന് അവസാനം കുറിക്കേണ്ട സമയമായിട്ടുണ്ട്. ആക്ച്വലി എന്തൊരു തിരക്കായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ റോഡിൽ കാല് കുത്താൻ പോലും ഇടയില്ല. കവറുകൾ നിറയെ പച്ചക്കറിയും കയ്യിൽ പൂവും പിന്നെ മറ്റു കയ്യിൽ സാധനങ്ങളും പിള്ളേരെയും പിടിച്ച് വിയർത്ത് കുളിച്ച് പായുന്ന ആൾക്കാരായിരുന്നു റോഡിൽ മൊത്തം, കേട്ടോ. പക്ഷെ ആ ഒരു ക്ഷീണത്തിലും എല്ലാവരുടെയും മുഖത്തുള്ള ആ ഒരു ചിരിയുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അതാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സേഫായിട്ട് വീട്ടിലെത്തിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ പച്ചക്കറി അറിയണം, സദ്യക്കുള്ള എല്ലാം റെഡിയാക്കണം, ആൻഡ് അത്തപ്പൂക്കളത്തിനുള്ള എല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനെ ഫുൾ ബിസി ആയിരിക്കും എല്ലാവരും അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ തിരക്കിന്റെ ക്ഷീണം മുഴുവൻ നാളത്തെ ആ ഒറ്റ ഇലയിലെ സദ്യയിൽ ഗംഭീരമായിട്ട് അങ്ങ് അടിച്ചുപൊളിച്ച് തീർക്കുക, ആഘോഷിക്കട്ടോ. എനിവേ, നാളെ എല്ലാവർക്കും ഒരു അടിപൊളി തിരുവോണം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ആശ്രയ FM 90 ടീം തൽക്കാലം ഒന്ന് വിടപറയുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഓണമിലാവ് മലയാളികളുടെ ഏറ്റവും വലിയ മഹോത്സവമായ ഓണം ഇതാ വരവായി. ഓണസദ്യയുടെ രുചിയും പൂക്കളത്തിന്റെ ഭംഗിയും തുമ്പപ്പൂവിന്റെ ഗന്ധവും നാട്ടുമാൻ ചുവട്ടിലെ പഴയ ഓർമ്മകളും നിറഞ്ഞ ഈ പൊന്നോണക്കാലത്ത് പാട്ടുകൾ കൊണ്ടൊരു മനോഹരമായിട്ടുള്ള പൂക്കളം തീർക്കാൻ ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത് എന്താ, ആ പഴയ കാലത്തെ തുമ്പപ്പൂവിന്റെ ഗന്ധമുള്ള കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീൽ ഗുഡ് പാട്ടുകളാണല്ലേ. എന്നാൽ കാലം മാറിയപ്പോൾ നമ്മുടെ ഓണപ്പാട്ടുകളുടെ വൈബും ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിന്റെ ട്രെൻഡിങ് ലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ യങ്സ്റ്റേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന നല്ല കിട്ടിലം ഓണം ബാങ്കേഴ്സ് ആണ് അതിൽ മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ന്യൂജൻ പിള്ളേർക്ക് ഓണം എന്നാൽ വെറും ഒരു സദ്യയും പൂക്കളവും ഒന്നും മാത്രമല്ല, അതൊരു അൾട്ടിമേറ്റ് സെലിബ്രേഷൻ തന്നെയാണ്. പക്ഷെ എത്ര കാലം മാറിയാലും ഓണമായാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ട്രാക്ക് ഉണ്ട്. യെസ്, ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. ഈ പാട്ടിലേക്ക് വരാനാണെങ്കിൽ ഇത് അല്പം പഴയതാണെങ്കിലും ഇതിന്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളും ഇതാ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2004 വിനോദ് വിജയൻ സർ ഡയറക്ട് ചെയ്ത കൊട്ടേഷൻ എന്ന സിനിമയിൽ കല്യാണി നായർ പാടി, സബീഷ് ജോർജ് സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ബ്രജേഷ് രാമചന്ദ്രൻ സർ വരികൾ എഴുതിയത് സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. എന്നാൽ 2026 ജെഫിൻ ജസ്റ്റിൻ റിമിക്സ് ചെയ്തു തൂക്കിയിരിക്കുകയാണ് ഈ ട്രാക്ക്. സോ കേൾക്കാം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
3: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
3: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആനേനാഥ്.
4: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്,
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

ഓണനിലാവ്. നമ്മൾ മലയാളികൾക്ക് ഓണം എന്നാൽ ട്രഡീഷണൽ സെലിബ്രേഷൻ മാത്രമല്ല, അതൊരു കിടിലം വൈബ് കൂടിയാണല്ലേ. ഓണാഘോഷവും സദ്യക്ക് ശേഷമുള്ള ആ ഒരു ഗ്രൂപ്പ് ചില്ലിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ യങ്സ്റ്റേഴ്സ് വേറെ ലെവലിലാണ് ഇപ്പോൾ ഓണത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. പഴയ ആ ഒരു നൊസ്റ്റാൾജിയയും പുതിയ ട്രെൻഡുകളും കൂടി ചേർന്ന ആ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ് ശരിക്കും ഇന്നത്തെ നമ്മുടെ ഓണം. അപ്പോൾ ആ ഒരു അൾട്ടിമേറ്റ് ഓണം മോഡിലേക്ക് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് മെൽറ്റ് ആവാനായിട്ട് ഇതാ പുതിയ മലയാളി ഓണം. യെസ്, അലൈനാജി, സുഹാസ്, ഹിംന ഹിലാഴി ആൻഡ് ഹിനിത ഹിലാഴി എന്നിവർ ചേർന്ന് ലിറിക്സ് ആൻഡ് കമ്പോസിഷനിൽ ഫോക്കസ് ചെയ്തപ്പോൾ റീസ്, ഹിംന ഹിലാഴി ആൻഡ് ഹിനിത ഹിലാഴി വോക്കലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ദ അൾട്ടിമേറ്റ് ബാങ്കറാണ് മലയാളി ഓണം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidamangad, Neyatunkara, Kottarakara, Karunagappally.
1: Nani kola mukka kaashin kondu endha ona kola nadathana
2: enda bembalanore nee oru podikonu odunga thaan ee kaashin kondu choice mallilottu onnu jelle ona kaalam aayathukondu ottumikka saadhanangalum near pagadhi kaashinu kittum
1: choice laagumba parasyathil parayunnathinekkal koodal offerukal kadaye chellumba kittukayum cheyyum
2: edo kollam jillayile thanne ethum valli hypermarket aa ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: കാഴ്ച, ഭ്രമരം, തന്മാത്ര തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സുകളെ ഈർന്നണിയിച്ച സംവിധായകൻ ആടുജീവിതം എന്ന ഒറ്റ സിനിമയ്ക്കായി തന്റെ കരിയറിന്റെ 16 വർഷത്തോളം മാറ്റിവെച്ച് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ യശസ് ഉയർത്തിയ ദ വിഷണറി ഡയറക്ടർ ബ്ലെസ് ചെയ്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്ക തിരുവോണദിനത്തിൽ രാവിലെ 7 മണി മുതൽ RJ സുൽത്താനോടൊപ്പം.
1: നമസ്കാരം, ഞാൻ ബ്ലസ്സി. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

0: ഓണക്കോടിയും പൂക്കളവും സദ്യയ്ക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8000ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ ഓഗസ്റ്റ് 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച്

0: ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ ബിഎ മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PMFME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വനൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. 1.5 പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷകീടനാശിനികളോ തൊട്ടുതീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണനിലാവ്.
1: ഈ ഓണമായാലേ സെറ്റ് സാരിയും മുണ്ടും ഒക്കെ ഉടുത്ത് ഒരിക്കലും സ്ലോ മോഷൻ റീൽ എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് ഓണമല്ലേ? പണ്ടൊക്കെ ഏറ്റവും വലിയ പൂക്കളം ആരുടേത് എന്നതായിരുന്നു നോട്ടമെങ്കിൽ ഇപ്പോൾ ആരുടെ ഓണം ഔട്ട്ഫിറ്റ് ആണ് ഏറ്റവും കൂടുതൽ വൈറൽ ആവുന്നത് എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പായസം കുടിക്കുന്നതിനേക്കാൾ ആവേശം ആ പായസത്തിന്റെ ഒരു എസ്തെറ്റിക് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ നിങ്ങളുടെ ഓണം റീൽസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ട്രാക്ക്, യെസ്, മലയാളി മങ്ക. ആസിഫ് ഖാദർ പ്രൊഡ്യൂസ് ചെയ്ത്, സുഖാ ബോയ് ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്ത് പാടിയ ദ ഓൾ ഇൻ വൺ ട്രാക്ക് മലയാളി മങ്ക.

ഓണനിലാവ്. ഓണം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർമയാണല്ലേ. മുറ്റത്തെ പൂക്കളവും കോടിയുടുപ്പും പിന്നെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ ഫീൽ ഗുഡ് പാട്ടുകളും അതൊരു വല്ലാത്ത നൊസ്റ്റാൾജി തന്നെയാണ്. എന്നാൽ ഇന്ന് ഈ ട്രെൻഡിങ്ങിന്റെ ലോകത്ത് ഓണപ്പാട്ടുകൾക്കും വന്നിട്ടുണ്ട് അടിമുടി മാറ്റം. നമ്മുടെ സ്വന്തം യങ്സ്റ്റേഴ്സ് ഒരുക്കുന്ന കിടിലം ഓണം ട്രാക്കുകളാണ് ഇപ്പോൾ എങ്ങും ട്രെൻഡിങ്. പഴയ ആ ഫീൽ ഗുഡ് വൈബിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള ഇന്നത്തെ തലമുറയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓണം എന്താണ് എന്നീ പാട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഉത്രാടം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന പാട്ടുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈമായിരിക്കണം. അതിനു മുന്നായി ഒരു എനർജറ്റിക് ബാങ്കറിനെ പറ്റി കൂടി കേൾക്കാനുണ്ട്. യെസ്, മറ്റൊന്നുമല്ല ചിങ്ങൻ ട്രിപ്പ്. ആർക്കാഡോ മ്യൂസിക് കമ്പോസ് ചെയ്തു, മുത്തു വരികൾ എഴുതി, അനില രാജീവ് ആൻഡ് വിജയാനന്ദ് ചേർന്ന് പാടിയ ദ ട്രെൻഡിങ് ട്രാക്ക് ചിങ്ങൻ ട്രിപ്പ് കേൾക്കാം ആസ്ട്രിയ FM 90. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90. നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: നമസ്കാരം. വെൽക്കം ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഓണമാണ്, ഓണം വൈബിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതൽ സന്തോഷം പകരാനായിട്ട്, ഓൾറെഡി ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷവും അതുപോലെ തന്നെ സമൃദ്ധിയും നിറവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ട് എന്നോടൊപ്പം ഒരു അടിപൊളി ഗസ്റ്റ് കൂടി വിശേഷങ്ങളും ഓണം വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഡയറക്ടറാണ്, ആക്ടറാണ്, അതിലൊരു സിംഗറാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പഴയ ബോംബ് കഥ എന്ന മൂവിയുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഫേസ് ഉണ്ട്, ആക്ടറിന്റെ ഫേസ്. വെൽക്കം ചെയ്യാൻ an awesome talented actor ബിബിൻ ജോർജ്. ഹൈ ചേട്ടാ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
1: നമസ്കാരം, നമസ്കാരം.
0: എന്തൊക്കെയാണ്? ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ആദ്യം തന്നെ ഹാപ്പി ആണോ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിൽക്കുകയാണ് എന്ന് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഓണം കൂടി ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് അല്പം കൂടുതലായിരിക്കും അല്ലേ?
1: അതെ, തിരക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ ഈ മഴ മാത്രമാണ് നമുക്ക് ചെറിയൊരു പ്രശ്നമായി നിക്കണേ. പക്ഷെ മഴ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന്.
0: അതെ അതെ അതെ. ചേട്ടന്റെ പ്ലേസ് ആക്ച്വലി എറണാകുളമാണ്. അവിടെയൊക്കെ വെള്ളം പൊങ്ങിയതായിട്ടാണ് നമ്മൾ ന്യൂസിലൂടെ അറിയാൻ കഴിയുന്നത്. ഇപ്പൊ വീടിന്റെ സ്ഥലത്ത് ഏരിയയില് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ഇല്ല, ഇവിടെ അങ്ങനെ ഭീകരമായിട്ട് നമ്മൾ ഈ ന്യൂസിൽ കാണുന്ന അത്ര ഭീകരത ഇല്ല കേട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ വർഷത്തെ ഓണം എങ്ങനെയാണ്, എങ്ങനെ പോകുന്നു?
1: ഈ വർഷത്തെ ഓണം ഈ പറഞ്ഞ പോലെ ഒരുപാട് എല്ലാ ഓണങ്ങളും നമ്മള് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പിന്നെ അത്യാവശ്യം സ്റ്റേജ് പരിപാടിയും എല്ലാം ചെയ്യുന്ന ആളായതുകൊണ്ട് ഓണം എപ്പോഴും ഞങ്ങൾക്കൊരു എന്താ പറയുന്ന നല്ലൊരു സീസണൽ ടൈമാണ്. അപ്പൊ ആ ടൈമാണ്, അതിന്റെ ഒരു സന്തോഷമുണ്ട് മൊത്തത്തില്. പിന്നെ എന്റെ പുതിയ വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓണാണ്, അപ്പൊ അങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഇരട്ടി മധുരം നൽകുന്ന ഒരു ഓണം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഓക്കെ ഓക്കെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവിൻ രക്സ് ആൻഡ് ജിനിൽ രക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
11: സർ, ഇത് എന്റെ അമ്മയോടുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണി അമ്മയുടെ മോനാ, അച്ഛൻ കോമളാ.
10: കേൾക്കാം ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
12: FM 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
10: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നൽകിയിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: വെൽക്കം ബാക്ക് ടു ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഈ ഒരു ഉത്രാട ദിനം കൂടുതൽ മനോഹരമാക്കാനായിട്ട്, ഈ ഒരു വൈകുന്നേരം കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ പ്രിയ താരമായിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. ഇപ്പൊ മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തുമായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ടുള്ള ബിബിന് ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രം എന്തായിരിക്കും?
9: ഓണചിത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് ഒരു ഓണചിത്രം കൃത്യമായിട്ട് കിട്ടിയത് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടമായിരുന്നു. അത് ഭയങ്കര സാമ്പത്തിക വിജയവും കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും ഞാൻ ഈ വിജയങ്ങളുടെ അല്ലെങ്കിൽ തോൽവികളുടെ വെച്ചിട്ടല്ല ഞാനെപ്പോഴും എൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. എനിക്കത് അവസരം കിട്ടി, ഒരു ഓണത്തിന് എൻ്റെ ഒരു സിനിമ ഇറങ്ങി എന്നുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് ബാഡ് ബോയ്സ് ഭയങ്കര സ്പെഷ്യലാണ്. പെട്ടെന്ന് എൻ്റെ ഒരു ഓണചിത്രം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് ആ പടം. കാരണം നമ്മൾ കുഞ്ഞുനാൾ ആഗ്രഹിക്കുമല്ലോ, ഓ നമ്മുടെയും എന്തെങ്കിലുമൊക്കെ ഓണത്തിനൊരു പടം ഇറങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് വന്ന സിനിമ ബാഡ് ബോയ്സ് ആയിരുന്നു. അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, സിനിമ
8: ഓർമ്മ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഓണ ഓർമ്മകളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ ചെറുപ്പകാലത്തെ ഓണാഘോഷവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓണാഘോഷവും തമ്മിൽ ചേട്ടൻ കാണുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്താണ്?
9: അത് ഇപ്പൊ നിങ്ങള് സ്ട്രീറ്റില് നോക്കിയാലും അല്ലെങ്കിൽ ഓരോ വീടുകളിലും എവിടെയൊക്കെ നോക്കിയാലും അറിയാൻ പറ്റും, മനുഷ്യരും പ്രൊഡക്റ്റുകളും സെയിം തന്നെയായി. അതായത് പ്ലാസ്റ്റിക്സ് ആയി.
8: അതെ അതെ അതെ,
9: ആ ഒരു വ്യത്യാസമുണ്ട്. മനുഷ്യരുടെ മൈൻഡും പ്ലാസ്റ്റിക് ആയി. ഈ പറയുന്ന പ്രൊഡക്റ്റുകളും പൂക്കളടക്കം പ്ലാസ്റ്റിക് ആയി. ഈ പൂക്കളത്തിന് വരെ ഫ്ലെക്സ് വെക്കാം. എല്ലാ കാര്യം അങ്ങനെയായി. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ഷമിച്ചു കൊടുത്ത് ചിരിച്ചു കൊടുത്ത് വിട്ടിരുന്ന മലയാളികള് ചെറിയ ചെറിയ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആളെ കുത്തുന്നു, ചെറിയ കുഞ്ഞി കാര്യത്തിന് വേണ്ടി ആളുകളെ തല്ലുന്നു, കൊല്ലുന്നു. അങ്ങനെ ഒരു പേഷ്യൻസ് ഇല്ലാത്തൊരു ലോകത്തിലേക്കും ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങള് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു നല്ലത് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലത്ത് ആളുകളെ ഉപദ്രവിക്കാനും വിഷമിപ്പിക്കാനും മാത്രമാകുന്ന ഒരു പ്രോസസ്സിലേക്കും ആളുകൾ ജഡ്ജ്മെന്റിലേക്കും എന്ത് ചെയ്താലും ജഡ്ജ്മെന്റിലേക്കും വിമർശിക്കാനും ഉള്ള ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. നേരത്തെ അപ്രസീഷൻ മാത്രമായിരുന്നു നമ്മളുടെ കൈ മുതൽ.
8: അതെ അതെ അതെ. ഇപ്പൊ അത് ചെറുതായിട്ടൊന്ന് റൂട്ട് മാറിയിട്ടുണ്ടല്ലേ?
9: ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ
8: മാറിയിട്ടുണ്ട്. ഓക്കെ.

0: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
0: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ.
3: ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
0: അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്.
3: ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
7: ഒരുമയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: കേട്ടോണ്ടിരിക്കുന്നത് ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ ആണ്. വിത്ത് മീ RJ അനുഷ എന്നോടൊപ്പം ഈ ഒരു ചാറ്റ് ഷോയിൽ ഇതായൊരു മനോഹരമായ വൈകുന്നേരം കൂടുതൽ മനോഹരമാക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടറായിട്ടുള്ള ലിബിൻ ജോർജ് ആണ്. അപ്പോ ഇപ്രാവശ്യത്തെ ഓണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ?
7: എന്റെ ഇപ്രാവശ്യം അല്ല, എന്റെ എല്ലാ കൊല്ലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലമായിട്ട് എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള വെടിക്കെട്ടിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ശുഭു പുലർക്കാഴ്ചയുടെ വീട്ടിലാണ് സാധാരണ ഓണം ആഘോഷിക്കുന്നത്. ഈ കൊല്ലവും അങ്ങനെ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അതാണ് നമ്മുടെ ഓണം.
2: ഓക്കെ ഓക്കെ. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരു വ്യക്തിയാണ് ബിബിൻ ചേട്ടൻ. അപ്പൊ നാട്ടിലെ ഓണാഘോഷങ്ങളിലൊക്കെ സജീവമായിരുന്നു? ആക്ച്വലി അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല, സജീവമായിരിക്കും.
7: അങ്ങനെയായിരുന്നു, കാരണം പണ്ട് നിലമ്പഞ്ഞിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് യുവതാര ക്ലബ് എന്ന് പറഞ്ഞ ക്ലബ്, ആ ക്ലബിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 10-15 വയസ്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ കലാബോലിലായി. പിന്നെ കലാബോലിന്റെ ട്രൂപ്പ് ബി ടീം എന്ന് പറഞ്ഞ ബി ടീമാണ്, സ്റ്റുഡൻസിന്റെ ടീം ഉണ്ടായത്, അതാണ് ബി ടീം. ആ ടീമിന്റെ കൂടെ ആയിരുന്നു വർഷങ്ങളോളം. പിന്നെ ഈ പറഞ്ഞ പോലെ ചാനലിലേക്ക് ആയപ്പോ സൂര്യ ടിവിയിലെ ചാനലിലെ ഏഷ്യനെറ്റ്, അങ്ങനെ അങ്ങനെ എല്ലാ കൊല്ലവും. ഈ പ്രാവശ്യം മനോരമയിലാണ് മെയിൻ ഓണാഘോഷങ്ങള്.
2: ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയ ചെറിയ ഇൻട്രോ ആണെങ്കിലും അതിൽ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഡയറക്ടർ ആണ്, ആക്ടർ ആണ്, അതിലുപരി സിംഗർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഓണക്കാലമാണ്, ഒരു ഓണപ്പാട്ട് നമുക്ക് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിട്ട് പാടാൻ
7: പറ്റുമോ?
2: ഏ ഒരു കുഴപ്പമില്ല,
7: എല്ലാരും പാടുന്ന പാട്ടുകൾ സ്ഥിരം ഓണപ്പാട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് വേറൊരു പാട്ട്
2: പറയാം,
7: ഓണത്തിന്റെ തന്നെ. അതായത് റാഫി മെക്കാട്ടിന്റെ തിരക്കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥയാണ് ഒന്ന്, സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടത്തിലെ തിരക്കഥ. അതിലൊരു പാട്ടുണ്ട്, അത് രണ്ടുപേര് പാടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
6: കൂടാതെ കേരളത്തിൽ ഉടനീളം
7: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
2: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം.

0: ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വെൽക്കം ബാക്ക് ടു ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഈ ഒരു ഉത്രാട ദിനം കൂടുതൽ മനോഹരമാക്കാനായിട്ട്, ഈ ഒരു വൈകുന്നേരം കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ പ്രിയ താരമായിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. ശരിക്കും പറഞ്ഞാല് ചേട്ടൻ നൊസ്റ്റാൾജിയുടെ ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാട്ട് പാടിയപ്പോൾ തന്നെ ആ ഒരു കാവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. കുട്ടിക്കാലമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കുട്ടിക്കാലത്തെ മറക്കാനാവാതെ ഏതെങ്കിലും ഒരു ഓണം ഇൻസിഡന്റ് അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവോ?
3: ഓണത്തിന്റെ അന്ന് നല്ല ചീത്തയും തരും കേട്ടൊരു ഓണം ഓർമ്മയുണ്ട്. അതായത് പ്രോഗ്രാം ചെയ്തിട്ടേ ഒരു കലാഭവൻ, അന്ന് കലാഭവന്റെ ബി ടീമിൽ ഇല്ല, ഞാനൊരു മാട്ടടിക്കാൻ പോയത് അവര് പ്രോഗ്രാം ചെയ്ത് അവിടെ വൻ പരിപാടി പൊളിഞ്ഞ് പാളിച്ചായി പോയി. അപ്പൊ ഓണത്തിന്റെ അന്ന് വെളുപ്പിന് നല്ല തെറി ആൾക്കാർ, അതെനിക്ക് മറക്കാൻ പറ്റില്ല,
2: ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയി പോയി, മറക്കാൻ പറ്റാത്തല്ലേ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള
3: ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ചിരി വരും,
2: ചിരി വരും.
3: നമ്മള് പേടിച്ചാകെ, എനിക്കാകെ 15 വയസ്സുള്ളൊന്ന്, ഈ ചെറിയൊരു കുട്ടി നിന്ന് ജീത്തേക്കണ ആലോചിക്കും.
2: സത്യം സത്യം, പേടിച്ച് വറച്ചിട്ടുണ്ടാവില്ലേ.
3: അതെ,
2: അവർ ഓണമേ അങ്ങ് കുളമായി പോയിട്ടുണ്ടാവില്ലേ അന്നത്തെ. ഇപ്പോ സിനിമയില് സജീവമായതിന് ശേഷം ഓണാഘോഷങ്ങളിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? ഈ ലൊക്കേഷനിലെ ഓണാഘോഷ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്?
3: സന്തോഷങ്ങൾ കുറഞ്ഞിട്ടുള്ളൂ, ലൊക്കേഷനൊക്കെ നല്ലത്. കട്ടപ്പന ഋത്വിക് റോഷന്റെ ഓണാഘോഷം ഷൂട്ടിന്റെ ഇടയിലായിരുന്നു, അത് മറക്കാനാവാത്ത ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളായാലും നമ്മളായാലും നമ്മൾ ഓരോ ഏജ് ഓരോ വർഷവും കൂടുന്നോറും ഓരോ ഓണം കഴിയുന്നോറും സന്തോഷങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളായിട്ട് ഉണ്ടാക്കണം, മേക്ക് ചെയ്യണം ഒക്കെ ശരിയാണ്, പക്ഷെ എവിടേക്കോ നമുക്ക് നമ്മളുടെ സന്തോഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
2: അത് കുറച്ചുകൂടി ബിസി ആയി പോകുന്നത് കൊണ്ടാണോ?
3: അത് തന്നെയാണ് സത്യം. എല്ലാരും പറയില്ലേ അവനവന് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ ടൈം കിട്ടുന്നിടം എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ രീതിയിലൊന്ന് ട്യൂൺ ചെയ്ത് എടുക്കണം.
2: അതെ അതെ അതെ,
3: ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്.
2: അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എന്തായാലും ഈ ഓണം അതിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഉത്രാടം സ്പെഷ്യൽ ഡേയിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ആക്ടർ ബിബിൻ ജോർജ് ആണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കേട്ടറിയാനായിട്ട് ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
6: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
5: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
6: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
5: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
6: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
5: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലക് ജി മാർട്ട്
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
9: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
10: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് KS ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ FM.

0: കേൾക്കാം തിരുവോണ ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: അപ്പോ
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: കേട്ടോണ്ടിരിക്കുന്നത് ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ എന്നോടൊപ്പം ഈ ഒരു ചാറ്റ് ഷോയിൽ ഇതായൊരു മനോഹരമായ വൈകുന്നേരം കൂടുതൽ മനോഹരമാക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടറായിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. ശരിക്കും പറഞ്ഞാല് ഫ്രണ്ട്സിന്റെ ഒപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണോ ഫാമിലിയുടെ ഒപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണോ കൂടുതൽ
1: ആയിട്ടാണ്
0: ഈ സിനിമയിൽ തന്നെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അത് ആരുടെ കൂടെ ആയിരിക്കും?
1: മണ്ണാർത്തോടി ജയകൃഷ്ണൻ. ഒരു സംശയമില്ല.
0: എന്തുകൊണ്ട്?
1: ഞങ്ങൾ രണ്ടുപേരും കൂടി തൃശ്ശൂരെ ഏതെങ്കിലും ഒരു ബാറിൽ പോയിട്ട് ഒരു ബിയറിങ് കാച്ചു.
0: ഓക്കെ, അതാണ് ഓണം സെലിബ്രേഷനിൽ മെയിൻ ആയിട്ടും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യം അല്ലേ, ബിയറ് കാച്ചുക. ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ 16-ാമത്തെ വയസ്സിലാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഒരു കാര്യം. അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു റിയാലിറ്റി ഷോയിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് വരിക എന്നുള്ളത് കുറച്ച് ടെൻഷൻ പിടിച്ച കാര്യമായിരിക്കാം. ടെൻഷൻ
1: ഉണ്ടായിരുന്നു. സിനിമയാണ് കറക്റ്റ്. 16 വയസ്സിൽ ഞാൻ പോയി ചെയ്ത് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോമഡി കസിൻസ് എന്ന് പറഞ്ഞ ഏഷ്യനെറ്റിലെ പരിപാടി ഉണ്ട്, ബൈജു ജോസും ബാബു ജോസും ചെയ്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യ ടിവിയിലെ രസികരാജ.
0: അപ്പൊ
1: അപ്പോഴേക്കും 18-19 വയസ്സായിട്ടുണ്ടാവും.
0: അപ്പൊ ഉറപ്പിച്ചോ? ഇത് തന്നെയാണ് ഇനി കരിയർ എന്ന് അപ്പൊ തന്നെ ഉറപ്പിച്ചായിരുന്നു.
1: വരുമാന മാർഗം എന്ന് പറയുന്നത് അതിന്റെ ഒപ്പം പഠിത്തം കൊണ്ടുപോയല്ലോ ഒരു സൈഡിൽ കൂടി.
0: ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, MA MPhil BEd കൊറേയൊക്കെ ചെയ്തു.
1: അല്ല, ഇപ്പൊ ഞാൻ അധ്യാപകനായിട്ട് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിസ്തുരാജ് കുന്നുകര സ്കൂളില് അങ്കമാലി.
0: അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ് ഒരു ആക്ടറായിട്ട്
1: കണ്ടത്? ജോയിൻ ചെയ്തത് ഭയങ്കര കോമഡിയാ.
0: ഓക്കെ, എങ്ങനെയാണ് കോമഡി ആയത്?
1: അത് കോമഡി ആന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് നമ്മളുടെ ഈ ബംബർചിരിയിൽ ഇരുന്ന് അല്ലാതെയൊക്കെയുള്ള ചിരിച്ച മുഖമുള്ള കണ്ടേക്കണേ. നമ്മളവിടെ പിള്ളേര് ബഹളം ഉണ്ടാക്കിയാൽ നമ്മള് ചൂടാവൂലോ സൈലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടേ.
0: ഓക്കെ ഓക്കെ.
1: ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോ അവര് നമ്മളെ പരിപാടിയാകൊണ്ട് ഭയങ്കര ചിരിച്ച് കളിച്ചത് അങ്ങനെയുള്ള ഫുൾ ഫീലിലാണല്ലോ നിക്കുന്നത്. പക്ഷെ നമ്മള് ക്ലാസ്സിൽ ചെന്നിട്ട് പിള്ളേര് ഒച്ചപ്പാടും ബഹളം കൂടുമ്പോ നമ്മളൊന്ന് ചൂടാവൂലോ സൈലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ അവർക്ക് നേരെ ഉൾട്ടടിക്കും. ഈ പുള്ളി ഇപ്പൊ ചാനൽ മാത്രമുള്ള നേരിട്ട് ഇങ്ങനെയാണ് ആ മൂടൊക്കെയാണ് പിള്ളേർക്ക്.
0: ഓക്കെ, അപ്പൊ ശരിക്കും ഷൗട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ?
1: ഒച്ചെടുക്കുമ്പോ നമ്മള് സൈലൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഒച്ചെടുക്കും നമ്മള്.

0: വെൽക്കം ബാക്ക് ടു ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഈ ഒരു ഉത്രാട ദിനം കൂടുതൽ മനോഹരമാക്കാനായിട്ട്, ഈ ഒരു വൈകുന്നേരം കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ പ്രിയ താരമായിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. ഇപ്പൊ ഒരു തിരക്കഥാകൃത്താണ്, അതുപോലെ തന്നെ ഒരു ആക്ടറാണ്. അപ്പം ഈ തിരക്കഥ എഴുതുമ്പോഴാണോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുമ്പോഴാണോ ബിബിൻ ചേട്ടൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്?
1: മറ്റേതൊരു വലിയൊരു ഒരു തപസ്യ വേണ്ട ഒരു പ്രോസസ്സാണ് എഴുത്ത് എന്ന് പറയുന്നത്. നിസ്സാര കാര്യമല്ല, അഭിനയം എളുപ്പമുള്ള കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. തമ്മിൽ ഭേദം എപ്പോഴും പുതിയൊരു കാര്യം സൃഷ്ടിക്കുന്ന ആണല്ലോ. മറ്റേത് നമ്മള് പറഞ്ഞു തരുന്ന, നമ്മൾക്ക് അറ്റ്മോസ്ഫിയർ ഓൾറെഡി ഉണ്ടാക്കി തരുമല്ലോ, സ്ക്രിപ്റ്റ് പറഞ്ഞു തരും, നമുക്ക് അതിനുള്ള സിറ്റുവേഷൻസ് ഒരുക്കി തരും, എല്ലാ കാര്യവും നമുക്ക് ഒരുക്കി തന്നിട്ടാണ് നമ്മളത് അഭിനയിക്കുക. എഴുത്തെന്ന് പറയുന്നത് നമ്മളൊരു ശൂന്യതയിൽ നിന്ന് എഴുതി ഉണ്ടാക്കുന്ന സൃഷ്ടിയല്ലേ, അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ഉണ്ട്, അത് ഇത്തിരി കൂടി ഡിവിനിറ്റി ഉണ്ട്.
0: എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനുമായിട്ടുള്ള ആ ഒരു കോംബോ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുടെ ആ ഒരു കോംബോ പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെയും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്?
1: വിഷ്ണു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. ഞങ്ങൾ ഒരുമിച്ചേക്കുന്ന എല്ലാം അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ഈ പറയുന്ന വെടിക്കെട്ടാണ് അതിൽ ഇത്തിരി ഒരു അധികം സാമ്പത്തികമായിട്ട് ഓടാഞ്ഞത്. പക്ഷെ വെടിക്കെട്ട് പിന്നീട് ചാനലിൽ വരെയും ഒറ്ററ്റിൽ വരെയും ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ പേര് ഞങ്ങൾ സംവിധാനം ചെയ്തതിന് തന്നെ ഏറ്റവും കൂടുതൽ പേര് കിട്ടിയൊരു സിനിമ വെടിക്കെട്ടാണ്. അപ്പോ ഞങ്ങളെ ഞങ്ങളുടെ സൗഹൃദം ഈ പറഞ്ഞ പോലെ എനിക്ക് പലപ്പോഴും മറുപടി പറയാൻ പറ്റാറില്ല. എന്ന് പറയുമ്പോ ഈ പറഞ്ഞ ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമർ ഇറങ്ങിയിട്ട് 10 കൊല്ല, ഈ 10 കൊല്ലവും കേട്ട ക്ലീഷ ചോദ്യമാണിത്. അപ്പൊ അതിനുള്ള മറുപടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് അതിനോടുള്ള ആത്മാർത്ഥത പോയി.
0: ഓക്കെ. എന്നാലും ഒരു കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചേട്ടന്റെ മുഖം ഓർമ്മ വരുമ്പോ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റൊരു മുഖം ശരിക്കും പറഞ്ഞാല് വിഷ്ണു ചേട്ടന്റെ ആണ്.
1: അതെ, അങ്ങനെ തന്നെയാണല്ലോ, ഞങ്ങള് കൂട്ടുകാരായതുകൊണ്ട് അങ്ങനെ തന്നെയാണല്ലോ.
0: അതെ.
1: പിന്നെ അതിൽ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ സിനിമയിലായതുകൊണ്ട് അങ്ങനെ നിങ്ങള് കാണുന്നേ ഉള്ളൂ. എനിക്ക് വിഷ്ണുവിനെ പോലെ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ.
0: അവരൊന്നും ഫെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല, അത്ര മാത്രമല്ല.
1: അത്രേ ഉള്ളൂ, അതാണ് ആഘോഷിക്കപ്പെടുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ഗ്ലൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മഞ്ഞാടും മാമലത്താഴത്ത്.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
2: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: സിനിമയിലെ 3 തലമുറകളുടെ അഭിനയ പാരമ്പര്യം, അതിൽ നിന്ന് പുതിയ തലമുറയുടെ സ്വന്തം അടയാളത്തിലേക്കുള്ള യാത്ര, മാർക്കോ എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാള സിനിമയിലേക്കുള്ള തന്റെ എൻട്രി മാസാക്കിയ അഭിമന്യു ഷമ്മി തിലകൻ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കൊപ്പം.
8: എല്ലാ ഓഡിയൻസിനും, എല്ലാവർക്കും എന്റെ വക ഓണാശംസകൾ.
7: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: കേട്ടോണ്ടിരിക്കുന്നത് ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം ഈ ഒരു ചാറ്റ് ഷോയിൽ ഈ ഒരു മനോഹരമായ വൈകുന്നേരം കൂടുതൽ മനോഹരമാക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടറായിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഈ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ഒരു മൂവി, അതാണ് ചേട്ടന്റെ ലൈഫിൽ തന്നെ ഒരു വഴിത്തിരിവായത് എന്ന് കേട്ടിട്ടുണ്ട്. ദിലീപേട്ടനാണ് ചേട്ടനെ ആ ഒരു മൂവിയിലേക്ക് വിളിക്കുന്നത് അല്ലേ?
1: അതെ.
0: അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരുന്നു?
1: അന്ന് മുതലുള്ള റിലേഷൻ ഇന്നുവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ദിലീപേട്ടൻ്റെ അടുപ്പ്. ദിലീപേട്ടൻ എന്റെ വീടിന്റെ പരിദാസം ആണെങ്കിലും എന്റെ ഒരു ചെറിയൊരു സിനിമയുടെ പൂജയൊക്കെ ആണെങ്കിലും എല്ലാ അതിൽ ദിലീപേട്ടൻ വരാറുണ്ട്. അപ്പോ അത് വളരെ സന്തോഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിഷമ ഘട്ടത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടെ നിന്ന ഒരാൾക്കാരാണ് നമ്മള്. അതുകൊണ്ട് പുള്ളി എന്നും കൂടി ഉണ്ടാവും, പുള്ളി എല്ലാ കാര്യത്തിലും നമ്മുടെ.
0: അദ്ദേഹമായിട്ട് എങ്ങനെയായിരുന്നു പരിചയപ്പെട്ട് തുടങ്ങിയത്? ആദ്യം
1: പരിചയപ്പെട്ട് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ കട്ടപ്പൻ ഋത്വിക് റോഷന്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ ചെന്ന മുതലാണ് പരിചയം. അതിന് മുമ്പ് ഞാൻ പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഒരെണ്ണം എഴുതിയിട്ടുണ്ട് മാവേലി കുമ്പത്തിന്റെ ആ സമയത്ത്. അവര് വിദേശത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് എന്റെ അതാണ് ഫസ്റ്റ് പരിചയപ്പെടുമ്പോ.
0: അപ്പോ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും പുഞ്ചിരിയോടുകൂടിയും അതുപോലെ തന്നെ പോസിറ്റിവിറ്റിയോടും കൂടിയിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് ബിബിൻ ചേട്ടൻ. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു ഊർജവും ആത്മവിശ്വാസവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? അതോ കുട്ടിക്കാലം മുതലേ തന്നെ നമ്മൾ ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ
1: കേട്ടുകയും അത്രയും വലിയ ഈ പറയുന്ന പുഞ്ചിരിച്ചുകൊണ്ട് വരാം, അതൊക്കെ വെറുതെ ഒരു നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരാളൊന്നും അല്ല ഞാൻ. നിങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് വിഷമിക്കുകയും അല്ലെങ്കിൽ വേദനിക്കുകയും ഡിപ്രഷൻ അടിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ അതിൽ നിന്ന് റിക്കവറായിട്ട് ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് എന്നെ ഒന്ന് മാറ്റി നിർത്തുന്നതെന്ന് തോന്നുന്നു. അതിനു വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാട് ഭീകരമാണ് ഈ ഫീൽഡില്. അപ്പോ അതിനുള്ള ശ്രമങ്ങള് എപ്പോഴും നടത്തും. എല്ലാവരും മോട്ടിവേറ്റർ ആക്കിയും അല്ലെങ്കിൽ എന്താണ് ഇൻസ്പിറേഷൻ ആക്കിയിട്ടൊക്കെ നമ്മളെ വെക്കും. പക്ഷെ നമുക്ക് ഉണ്ടാകാൻ കിട്ടുന്ന അവസരങ്ങൾ ആരും നമുക്ക് തരാറില്ല. ആരുടെയും കുറ്റമല്ല, അവർക്ക് അത് തോന്നിയിട്ടുണ്ടാവില്ല ബേസിക്കലി. അപ്പോ വെറുതെ ഒരു സ്ഥാനം തന്നിട്ട് ഒരു ഇരുത്തൂലേ പറയുമ്പോ നമ്മള് മറ്റേ ഇൻസ്പിറേഷൻ ആണ്. ഒരു കാര്യത്തിന് നമ്മള് വിളിച്ച് ഇത് തരുകയോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും അതൊന്നും ആരുടെയും കുറ്റമല്ല. നമ്മള് നമ്മളുടെ ഒരു ടാലന്റ് തെളിയിച്ച് അവരുടെ കൺമുമ്പിൽ നമ്മളെ വിളിക്കേണ്ട അവസ്ഥ വരുത്തുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ജോലി എടുക്കലിന്റെ പവർ. എത്ര നാള് ഒഴിവാക്കും നമ്മളിങ്ങനെ കൺമുമ്പിൽ വന്നുകൊണ്ടേ ഇരുന്ന്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്കി എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ, അപ്പോ ഉത്രാടം സ്പെഷ്യൽ ഡേയിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ആക്ടർ ബിബിൻ ജോർജ് ആണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്ക് ആണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനിയോടും കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സോണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ഏവർക്കും YS ഹാർഡ്വെയർസ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: വെൽക്കം ബാക്ക് ടു ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഈ ഒരു ഉത്രാട ദിനം കൂടുതൽ മനോഹരമാക്കാനായിട്ട്, ഈ ഒരു വൈകുന്നേരം കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ പ്രിയ താരമായിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. ശരിക്കും അല്ല, ചേട്ടന്റെ ഒരു വിൽ പവറും കോൺഫിഡൻസും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ എത്താൻ സാധിച്ചതും. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എന്നാലും
1: ഒരുപാട് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൂ.
0: അതെ അതെ,
1: ഒരുപാട് ഒരുപാട്.
0: ഇപ്പൊ ഒരു ആക്ടർ ആണ്, ഒരു ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് റോൾസ് കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തനായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലും സ്വന്തമായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇന്ന വേഷം ആണ് കൂടുതൽ യോജിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന വേഷം?
1: ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പരിപാടി തോന്നിയിട്ടില്ല. എനിക്ക് വില്ലനും നായകനൊക്കെ ഒരുമിച്ച് ചെയ്യുന്നോണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നം അങ്ങനെ തോന്നിയിട്ടില്ല.
0: എന്നാലും പ്രേക്ഷകര്, ഇപ്പോ ചേട്ടന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അപ്പൊ അവരൊക്കെ വന്നിട്ട് അഭിപ്രായം പറയുമ്പോ
1: ഏറ്റവും
0: വില്ലൻ ചെയ്യുന്നേ
1: വില്ലൻ ചെയ്യുന്ന കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. യമന്തൻ പ്രേമകഥയിലാണെങ്കിലും റോൾ മോഡൽസിലാണെങ്കിലൊക്കെ വില്ലൻ ചെയ്യുന്നതിന് പ്രത്യേകം എടുത്ത് പറയാറുണ്ടല്ലോ.
0: അതെ, ശരിക്കും പറഞ്ഞാല് യമന്തൻ പ്രേമകഥയിലെ ആ ഒരു വില്ലൻ കഥാപാത്രം അത് നമ്മളെയും ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു. കാരണം നമ്മൾ പഴയ ബോംബ് കഥയിൽ ഒരു പാവം നായകനായിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് റൂട്ട് മാറിയപ്പോഴത്തേക്കും നമ്മൾ ഊഫ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി, അതിലൊപ്പം പേടിക്കുകയൊക്കെ ചെയ്തു.
1: ഉണ്ടാക്കണം മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ വില്ലൻ പരിപാടി പിടിച്ചത്.
0: അതെ അതെ, ഒരു വേഷത്തിൽ ഒതുങ്ങാതെ നമ്മൾ എല്ലാം ചെയ്യാനായിട്ട് പ്രാപ്തരായിരിക്കണം അല്ലേ?
1: ഓക്കെ,
0: അപ്പോ ചേട്ടൻ എഴുതിയ കഥാപാത്രങ്ങളില് ഇപ്പോ ഇത് ഞാൻ തന്നെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും റോൾസ് ഉണ്ടോ?
1: ഇല്ല, ഞാൻ എഴുതിയതിൽ ഏതാണ്, ഞാൻ എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പടങ്ങൾ കുറവല്ലേ, അത് വെടിക്കെട്ട് മാത്രമുണ്ട്, വേറൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് വേണ്ടിട്ട് വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തേക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇരുൾ വീണ മനസ്സുകളിൽ പ്രതീക്ഷയുടെ ചിരാതുകൾ തെളിയിച്ചു. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂക്കി നമ്മെ സ്വാന്തനിപ്പിച്ച മാന്ത്രിക സ്വരം.
2: ചിരാതുകൾ തോറും നിന്തിയോർമയാ.
1: വാക്കുകൾ തോൽക്കുന്ന പ്രണയത്തിന്റെ കണ്ണോട് കണ്ണടയും നിമിഷത്തിൽ മിന്നൽ വള അണിഞ്ഞെത്തിയ മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി സിത്താര കൃഷ്ണകുമാർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ചതയ ദിനത്തിൽ രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
1: ഓണക്കാലത്ത് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടോണ്ടിരിക്കുന്നത് ഉത്രാടം സ്പെഷ്യൽ ചാറ്റ് ഷോ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം ഈ ഒരു ചാറ്റ് ഷോയിൽ ഒരു മനോഹരമായ വൈകുന്നേരം കൂടുതൽ മനോഹരമാക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടർ ആയിട്ടുള്ള വിപിൻ ജോർജ് ആണ്. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് ഫാമിലിയോടൊപ്പം ആയിരിക്കാനാണ് കൂടുതലും സാധ്യത അല്ലേ? ഓക്കെ, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും മോളൊക്കെ, ഒരു മോളുണ്ടല്ലേ, മോള് എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നേ?
1: മോള് 7-ാം ക്ലാസ്സില്.
0: 7-ാം ക്ലാസ്സിന് മോള് അച്ഛനെ മിസ് ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറുണ്ടോ ഇടയ്ക്കൊക്കെ?
1: ഇല്ല, അങ്ങനെ ഞാൻ പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാവും. മീൻസ് ഷൂട്ട് എറണാകുളം പരിസരത്തൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഷൂട്ട്, അപ്പൊ മിക്കപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ വരാറുണ്ട് ഇപ്പഴേ. പിന്നെ പ്രത്യേകിച്ച്
0: എന്തായാലും ഈ ഒരു ഓണനാളിൽ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
1: എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ നേരുന്നു. നമുക്ക് പണ്ടത്തേക്ക പോലെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹിച്ച് സന്തോഷിച്ച് ആരെയും കുറ്റം പറയാതെ വിഷമിപ്പിക്കാതെ നല്ലൊരു ഓണം നേരുന്നു.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ആശ്രയ എഫ് എം 90 റേഡിയോയുടെ പേരിലും. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നിട്ടാണെങ്കിലും നമുക്കൊരു ഇന്റർവ്യൂ തരാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ് കേട്ടോ.
1: സന്തോഷം സന്തോഷം. ആശ്രയ എഫ് എം 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് ഒരു നീല നിലാവായി ഒഴുകിയെത്തി പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ജീവതാളമായി മാറിയ

വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ തന്റേതായ മാന്ത്രിക സ്വരത്തിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദി യൂത്ത് സെൻസേഷണൽ സിംഗർ കപിൽ കപിലൻ എത്തുന്നു പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനോമികയോടൊപ്പം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച്
0: അടിച്ചുപൊളിച്ചു. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പകൽ മുഴുവൻ നഗരത്തിലും ഗ്രാമത്തിലും അലതല്ലിയ ആ ഉത്രാട പാച്ചിൽ ഒടുവിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. കമ്പോളങ്ങളിലെ വെളിച്ചങ്ങൾ ഓരോന്നായി അണയുമ്പോൾ നാളെ പുലരാനിരിക്കുന്ന തിരുവോണത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഉത്രാടരാത്രി ശാന്തമായി ശ്വാസമെടുക്കുകയാണ്. ജീവിതവും ഇതുപോലെ തന്നെയാണ്. പ്രതീക്ഷകളുടെയും അലച്ചിലുകളുടെയും വലിയൊരു പകലിന് ശേഷമേ നമുക്ക് സമാധാനത്തിൻ്റെ ഒരു രാത്രി ലഭിക്കും. നാളെ ഉണ്ണാഞ്ഞിരിക്കുന്ന സദ്യയേക്കാൾ അണിയഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളേക്കാൾ മനോഹരമാണ് ഈ കാത്തിരിപ്പ്. ഉത്രാടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. എത്ര വലിയ തിരക്കുകൾക്ക് ശേഷവും നമ്മൾ ചെന്നെത്തേണ്ടത് സ്വന്തം ഉള്ളിലെ ശാന്തതയിലെ കാണുന്ന വലിയൊരു ജീവിത സത്യം. ഈ രാത്രിയുടെ നിശബ്ദതയിൽ നാം നമ്മെ തന്നെ ഒന്ന് പുണരേണ്ടതുണ്ട്. കേൾക്കാം ഈ രാത്രിക്ക് കൂട്ടായി

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, പഴയൊരു ഉത്രാട രാത്രിയിലേക്ക് മനസ്സ് വെറുതെ ഒന്ന് പായിക്കുകയാണ്. പന്തവും പിടിച്ച് തൊടിയിലാകെ തുമ്പപ്പൂവും കാക്കപ്പൂവും തിരഞ്ഞു നടന്ന ആ കുട്ടിക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നാളെയിടാനുള്ള ഓണക്കോടി തലയുടെ കീഴിൽ വെച്ച് അതിൻ്റെ പുത്തൻ തുണിയുടെ മണം ശ്വസിച്ച് എന്ന് പുലരുമെന്ന് കരുതി ഉറങ്ങാതെ കിടന്ന ആ രാത്രികൾ. ഇന്ന് നമ്മൾ വലുതായി, കോടി വസ്ത്രങ്ങൾ വാങ്ങാൻ പ്രാപ്തരായി. പക്ഷേ ആ പഴയ കൊതി ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ പ്രണയവും കുട്ടിക്കാലത്തെ ആ നിർദോഷവുമായ കാത്തിരിപ്പ് പോലെ പരിശുദ്ധമായിരിക്കണം ലൈഫിലെ നമ്മുടെ ബന്ധങ്ങളും. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നാളെയെ സ്നേഹിച്ച ആ ബാല്യം തന്നെയാണ് ഓണം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം. കേൾക്കാം ഈ ഉത്രാടരാത്രിയിൽ ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഉത്രാളരാത്രിയിൽ നാട്ടിലെ വരാന്തകളിൽ നിലാവ് പെയ്യുമ്പോൾ ഏതോ മരുഭൂമിയിലെ മുറിയിലിരുന്ന് നാട്ടിലെ പൂക്കളത്തെയും വീട്ടുവിശേഷങ്ങളെയും ഓർക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സിന് എന്തൊരു ഭാരമായിരിക്കും അല്ലെ? പ്രണയിക്കുന്ന ആളിൻ്റെ അരയിലെത്താൻ കഴിയാതെ, അമ്മയുടെ കൈപ്പുണ്യമുള്ള സദ്യ ഉണ്ണാൻ കഴിയാതെ ദൂരങ്ങളിൽ ഒരുങ്ങുന്ന മനസ്സുകൾ. ഈ ഉത്രാളരാത്രി നിങ്ങൾക്ക് നൽകുന്നത് ആ നെഞ്ചുരുക്കത്തിൻ്റെ മധുരമാണ്. പ്രിയപ്പെട്ടവരും നാടും നിങ്ങളെ മറന്നിട്ടില്ല. ഓർമ്മകളുടെ ഈരാവിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ പോലും നാട്ടിലെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ശരിക്കും അതാണ് സ്നേഹം. സ്നേഹം എന്നും അതിരുകൾക്കപ്പുറമാണ്. കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഉത്രാളരാത്രി ഒരിക്കലും ഉറങ്ങാറില്ല. അപ്പോൾ നാടിൻ്റെ കവലകളിലും വീട്ടുതറകളിലും സൗഹൃദങ്ങൾ ഉണർന്നിരിക്കുകയായിരിക്കും. നാളത്തെ തിരുവോണപ്പൂക്കളത്തിന് കളമൊരുക്കാൻ, പൂക്കൾ വിതറാൻ, തമാശകൾ പറഞ്ഞ് കട്ടൻ ചായ കുടിച്ചിരിക്കാൻ കൂട്ടിന് കുറച്ച് സുഹൃത്തുക്കളുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ്റെ സുഹൃത്തുക്കളാണ്. പല നിറത്തിലുള്ള, പല മണമുള്ള പൂക്കൾ ചേരുമ്പോഴാണ് പൂക്കളും മനോഹരമാവുന്നത്. അതുപോലെ പല സ്വഭാവമുള്ള മനുഷ്യർ ചേരുമ്പോഴാണ് ആ സൗഹൃദ വലയം പൂർണ്ണമാവുന്നത്. ഈ രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, നിങ്ങളോട് മനസ്സ് തുറക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന ആ കൂട്ടുകാരെ ചേർത്തി പിടിക്കുക. കാരണം ലൈഫിൽ എല്ലാ വസന്തങ്ങളും കടന്നുപോയാലും സൗഹൃദത്തിൻ്റെ ഈ പൂക്കൾ എന്നും വാടാതെ നിൽക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, മാവേലി നാടുവാണിടും കാലം. മനുഷ്യരെല്ലാം ഒന്നുപോലെ. ഇവരുകൾ കേവലമൊരു പാട്ട് മാത്രമല്ല, മറിച്ച് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ സ്വപ്നമാണ്. പാവപ്പെട്ടവരും പണക്കാരനും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും സന്തോഷം പങ്കുവെക്കുന്ന ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നത് ത്യാഗത്തിൻ്റെ പാഠമാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ഓണം വേണം. കള്ളവും ചതിയും ഒന്നുമില്ലാത്ത, സഹജീവികളെ സ്നേഹത്തോടെ കാണുന്ന ഒരു മനസ്സ് വാർത്തെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ ഓണം പുലരുന്നത്. ഈ രാത്രിയിൽ നമ്മൾ മാറ്റിവെക്കേണ്ടത് ഉള്ളിലെ അഹങ്കാരങ്ങളെയും വിദ്വേഷങ്ങളെയുമാണ്. മറിച്ച് ചേർത്ത് പിടിക്കേണ്ടത് സ്നേഹത്തെയും സാഹോദര്യത്തെയുമാണ്. കേൾക്കാം ഈ ഉത്രാടരാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഒരുമിച്ച് സദ്യ ഉണ്ടാ, ഒരുമിച്ച് ഊഞ്ഞാലാടിയ ആ പഴയ കൂട്ടുകാർ ഇന്ന് എവിടെയായിരിക്കും? ലൈഫിൻ്റെ തിരക്കുകളിൽപ്പെട്ട് നാം എല്ലാം പല വഴിക്കായി. വാട്സാപ്പ് മെസ്സേജുകളിലെ ഹാപ്പി ഓണമെന്ന ഒരു സ്റ്റിക്കറിലേക്ക് ഇന്ന് നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു. എങ്കിലും ഈ ഉത്രാടരാത്രിയുടെ ഏകാന്തതയിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെ ദൂരത്തിൽ അവരുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. സമയമുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ആ പഴയ കൂട്ടുകാരെ ഒന്ന് വിളിക്കണം. കാരണം നാളെയുടെ ഓണസന്ധ്യയ്ക്ക് ഏറ്റവും മധുരം പകരുന്നത് എന്നും മറന്നുപോയ ആ പഴയ സൗഹൃദത്തിൻ്റെ തിരിച്ചുവിളിയായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, എല്ലാവരും കുടുംബത്തോടൊപ്പം ഓണാഘോഷിക്കുമ്പോൾ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ആശുപത്രി കിടക്കുകളിലും ഈ രാത്രിയെ തള്ളി നീക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആരും വരാനില്ലാത്ത, ആർക്കും വേണ്ടാത്ത കുറേ ജന്മങ്ങൾ. അവർക്ക് ഓണം എന്നത് മറ്റൊരു സാധാരണ ദിവസം മാത്രമാണ്. ഈ രാത്രിയിലെ നിലാവ് അവരുടെ ജനാലയ്ക്കിടയിലൂടെയും കടന്നു ചെല്ലുന്നുണ്ട്. ഒരുപക്ഷെ നാളത്തെ തിരുവോണത്തിന് നമ്മുടെ സമയത്തിൻ്റെ ഒരു ചെറിയ അംശം അവർക്കായി മാറ്റിവെക്കാൻ കഴിഞ്ഞ, ഒരു പുഞ്ചിരിയെങ്കിലും അവർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞ, അതായിരിക്കും ഈ ഓണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. കണ്ണുനീർ വീഴ്ത്താത്ത ഒരു മുഖമെങ്കിലും സൃഷ്ടിക്കാൻ നമുക്കാവണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഉത്രാടം അതിന്റെ പടിയിറങ്ങുകയാണ്. കിഴക്കൻ മാനത്ത് തിരുവോണത്തിന്റെ പുതിയ പിളരി വെളിച്ചം വിതരത്തുടങ്ങുന്നു. ഓർമ്മകളും പ്രണയവും സൗഹൃദവുമൊക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ ചിലവഴിച്ച ഈ രാത്രി നിങ്ങളുടെ മനസ്സിൽ ഒരു കുഞ്ഞു പൂക്കളം തീർത്ത് കാണുമെന്ന് എനിക്കുറപ്പാണ്. നാളെ പുലരുമ്പോൾ പുതിയ പ്രതീക്ഷകളോടെ പുതിയ സ്നേഹത്തോടെ നമുക്ക് തിരുവോണത്തെ വരവേൽക്കാം. പങ്കുവയ്ക്കലിൻ്റെ, സന്തോഷത്തിൻ്റെ, ഒരുമയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിശാഗന്ധിയിൽ നിന്നും ഞാൻ തൽക്കാലം വിട പറയുന്നു. ഒരിക്കൽ കൂടി ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.